0: ಬಂತು ಅಂಬ ನಿಷ್ಪಾರಸಮರೀರ್ವೇದಾಂ ತ್ವಮಂಗ ಪ್ರಶಜ್ಞ ಶಿಶೋ ದೇವಸ್ಸಾವಿಷ್ಠಮರ್ತ್ಯಂ ನತ್ವದನ್ಯೋ ಮಾಘವನ್ನಸ್ತಿ ಮರ್ಡಿತೇಂದ್ರಬ್ರವೀಮಿ ತೇ ವಚಃ ಇತಿ ಷಷ್ಠೋಧ್ಯಾಯಃ. ಓಂ
1: ಓಂ ನಮಃ ಶಿವಾಯ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: അല്ലെങ്കിൽ ഇന്ന വസ്തു എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവം സാധിക്കുകയാണ്. ഒന്നിനെ അനുഭവിക്കണം, എന്നാലേ എനിക്ക് സുഖമുള്ള തോന്നിയിട്ടുള്ളൂ. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ അനുഭവിക്കപ്പെടുന്ന വസ്തുവും താനും ഒന്നായി തീരാം. ഒന്നായി തീരുമ്പോഴാണ് അതിന് അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഒന്നായി തീരാതെ കണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രയാസം ഉണ്ടാകണം. രണ്ടാമത്തെ അനുസരിച്ചർത്ഥം എല്ലാവരും തന്നെ ഒന്നാണല്ലോ. പറയും പഞ്ചസാര മധുരമാണ്, അങ്ങനെ മധുരമയമായി നിൽക്കുന്ന പഞ്ചസാര എനിക്ക് പഞ്ചസാരയായിട്ട് എനിക്ക് പഞ്ചസാരയാവണ്ട, മധുരത്തെ അനുഭവിച്ചാൽ മതി എന്ന് ഒരാൾ പറയുന്നു വിചാരിച്ചോളൂ. അത് ഇനി അയാൾ പഞ്ചസാരയാവുകയാണെങ്കിൽ ധാന്യം ജീവിച്ചൊന്നും ഒന്നാവുക എന്നുള്ള അവസ്ഥയിലാക്കാം. അത് വേണ്ട, എനിക്ക് മധുരത്തെ അനുഭവിച്ചാൽ മതി, പഞ്ചസാര തിന്നാ മതി എന്ന് പറയുന്നോളൂ. ഇപ്പോഴും അങ്ങനെ പറയുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. ഈ വേദാന്തികളുടെ ഒന്നായിട്ട് വേണ്ട പഞ്ചാരിയാവണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പഞ്ചാര അനുഭവിച്ചാൽ മതി. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചാരി തന്നെ ഒന്നാവരാണ്. പഞ്ചാര എങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഇതിന് വളരെ നിൽക്കുകയാണ്. താനും പഞ്ചാരിയും അനുഭവിച്ചോ എന്ന് വിചാരിച്ചോ പഞ്ചാര കാണും താനില്ല. അത് എപ്പോ നിന്ന് മധുരത്തെ അനുഭവിച്ചോ അപ്പൊ പഞ്ചസാര കുടിച്ചാവണം, അല്ലെങ്കിൽ താൻ പഞ്ചാര കുടിച്ചാവണം. പിന്നെ ആ പഞ്ചാരയെ കാണാൻ പറ്റുകയാണ്. അപ്പോ താനും ആ ദൃശ്യവും ഒന്നായി തീരുമ്പോഴാണ് അനുഭവം ചെയ്യുന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. തൃപ്തി തരുന്നത് മറ്റേ ഊഹം മാത്രമേ പഞ്ചാര വരാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണു കേട്ടിട്ടുണ്ട് എന്നും എല്ലാവരും കണ്ട തനിക്ക് സ്വാനുഭവം ഉണ്ടാവണം എന്ന് വെച്ചാൽ അനുഭവിക്കണം. അനുഭവിച്ച് കഴിഞ്ഞ് വിചാരിച്ചോളൂ, പിന്നെ കണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നുള്ളതായി നിലവരുന്ന. അപ്പോ എപ്പോഴാണ് ഇതിന്റെ ആ അനുഭൂതി ഉണ്ടാകുന്നത്, സുഖദുഃഖാത്മകമായിരിക്കുന്ന അനുഭൂതി എപ്പോഴും ഉണ്ടാകുന്നു, ഏകത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്, ദ്വൈതത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോ ഏകത്വമാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ആത്മാവിന്റെ അനുഭവം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്, താൻ ആത്മാവിൽ നിന്ന് വേറെയാണെന്നുള്ള തോന്നലുണ്ട്. നിങ്ങൾ വേറെ ആയിട്ടില്ല വാസ്തവത്തില്, വേറെയായി എന്നുള്ള തോന്നൽ മാത്രമാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയുന്നു. ഞാൻ മനസ്സാണ്, ഞാൻ ജീവനാണ്, ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ന വിധത്തെ ഇന്ന ആളാണ്, മനുഷ്യനാണ്, പുരുഷനാണ്, ഇങ്ങനെ ഒരു നൂറായിരം പിന്നെ ആ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആ അനുമാനങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ആത്മാനുഭവം നഷ്ടപ്പെടാൻ കാരണം. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും ആത്മാവ് അല്ലാതെ കൊണ്ട് ആയിട്ടില്ല, അല്ലാതെ കൊണ്ട് ആവാനില്ല. കാരണം ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു വസ്തുവില്ല എന്നെനിക്ക്. ആത്മാവ് അല്ലാതെ ഇതിനെ എന്താവും, താനെന്നൊരു വ്യക്തി ഉണ്ടെന്നെത്തോളും, ആ വ്യക്തി ഉണ്ടെന്ന് ബോധിക്കുന്നിടത്തോളം കാലം താൻ ആത്മാവ് മാത്രം, എന്നോട് വേറെ യാതൊന്നും അല്ലാന്നത്ത. അങ്ങനെ അല്ല എന്നുള്ള തോന്നല് ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുണ്ടെന്നും അവ സത്യമാണ് എന്നുള്ളതായ വിശ്വാസത്തിൽ ഈ പരമാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ എല്ലാ വസ്തുക്കളുടെയും അനുഭവം അങ്ങനെ തന്നെയാണ്. ഈ അതിൽ ചിരകാല പരിചയം വരുവായിട്ട് അവ തന്നെ നിന്ന് പറയുകയാണെന്നും അവയെ അനുഭവിക്കുമ്പോഴേ തനിക്ക് കൃതാർത്ഥത വരുള്ളൂ എന്നുള്ള തോന്നലാണ് എന്നർത്ഥം. ഈ വാസ്തവത്തിൽ അനുഭവം എന്നുള്ളത് തന്നെ ഈ മനസ്സിന്റെ കല്പനയല്ല, അതുങ്ങളുടെ പരമാർത്ഥമല്ല എന്നർത്ഥം. രക്ഷക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ വിചാരിച്ചോളൂ, ഈ പഴയ ആഹാര പദാർത്ഥങ്ങളിൽ പേര് കേട്ടു, അതിനുള്ള പദാർത്ഥങ്ങളെ കണ്ടു വിചാരിച്ചു, അതുകൊണ്ട് മാറി വഹിച്ചത് മാറില്ല. അപ്പൊ എപ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്, അത് കഴിക്കുമ്പോഴേ ഉണ്ടാവുക. കഴിച്ചേക്കാൻ ആ പദാർത്ഥം തന്നെ ഒന്നാകും. അപ്പോഴല്ലേ അല്പമാർഗം ഉണ്ടാകുന്നുള്ളൂ. എല്ലാ അനുഭവവും ഇതുപോലെ തന്നെയാണ്. അന്യപദാർത്ഥങ്ങളുടെ തടസ്സം കൊണ്ടാണ് ഒന്നിനും ചേരാൻ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവാണ് താൻ ബോധിക്കാൻ തടസ്സം ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബന്ധം. ആത്മീയതരങ്ങളായിരുന്ന വസ്തുക്കളെയാണ് പൊതുവെ അനാത്മാർഗം പറയുന്നത്. അനാത്മാക്കളുടെ വാസ്തവത്തിൽ ഇല്ലാത്തവയാണ്. അനാത്മാവ് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇതിനെ അനാത്മാവ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് പരമാർത്ഥം. പക്ഷേ ഉണ്ടായി എന്നുള്ള തോന്നലാണ്. സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കിയിരിക്കുള്ളൂ. മോതിരം എന്നുള്ളൊരു വസ്തു ഇല്ല. സ്വർണത്തെ തന്നെയാണ് മോതിരമായിട്ട് കാണുന്നത്. ഇനി അപ്പോ മോതിരമായി കാണുമ്പോ സ്വർണത്തെ മറന്നിട്ട് ഇത് മോതിരാണ് മോതിരാണ് വാസ്തവത്തിൽ അത് സ്വർണം തന്നെയാണ്. സ്വർണമാണ് എന്നുള്ള ബോധം ഉണ്ടാകാതിരിക്കുന്ന കാലത്തോളം നേരത്തെ സ്വർണത്തെ കാണാൻ കഴിയില്ല. ഈ മോതിരത്തെ മാത്രമേ കാണാൻ കഴിയൂ. അതുപോലെ സ്വർണമാണെന്ന് ബോധിച്ചാൽ മോതിരത്തെയും കാണുന്നില്ല. അപ്പൊ മോതിരത്തിന്റെ അനുഭവം മേലക്കും ഉണ്ടാവുന്നില്ല. അപ്പോ സ്വർണത്തിന്റെയും മോതിരത്തിന്റെയും ഈ അനുഭവം എവിടുന്നുണ്ടാവുന്നു? മനസ്സിന്റെ വൃത്തിയാണ്. ഒരാള് വിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ വന്നതായ സമയത്ത് തീയില്ല, ഒരു മുട്ടയില്ല, വിളക്ക് കിട്ടാൻ മുട്ടയില്ല, ഈ വിളക്ക് വീട്ടിൽ പോയി കുറച്ച് തീ വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ട് വിളക്ക് കൊണ്ട് പോവാണ് തീ വാങ്ങാനായിട്ട്. ഈ വിളക്ക് അതിന് ഇരുന്നിട്ടും ഇരുന്ന് കത്തിച്ചെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് ചോദിച്ചില്ലാന്ന്. അഗ്നി ഒന്നേ ഉള്ളൂ, ഇത് അഗ്നിയാണ്, ഇത് ഒന്ന് തീയാണ്, ഇനി വേറെ ഒരു തീ ആവശ്യമില്ല എന്ന് തോന്നാടങ്ങട്ട് ആ വിളക്കും കത്തിച്ചിട്ട് എഴുത്തത്ത് ഇങ്ങനെ പോവാമെങ്കിലും വിളക്ക് കത്തിച്ച് പോവുകയാണ് തിരി വാങ്ങാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. ഇതെങ്ങനെയാണോ ഇതുപോലെയാണ് ദൃശ്യവസ്തുക്കളെ അന്വേഷിച്ച് നടക്കുന്നത്. ദൃഷ്ടാവായിരിക്കുന്ന താൻ തന്നെ ഈ വാസ്തവത്തിൽ ആ അനുഭവിച്ച രൂപമാണ് എന്നർത്ഥം. തന്നെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോ ഇന്നലെ ഭാഗവത്തിൽ തന്നെ നിങ്ങളെ വാസ്തവത്തിൽ വസ്തുസ്വരൂപത്തെ അറിയുമ്പോൾ മനസ്സിന്റെ വൃത്തികൾ അടങ്ങുന്നു. വൃത്തികൾ അടങ്ങിയാലേ അത് അറിയുള്ളൂ. മനസ്സിന്റെ വൃത്തികൾ അടങ്ങിയാൽ ദേശപ്പോ ദാഹം, സുഖം, ദുഃഖം, രാഗം, ദോഷം, ഭയം, ക്രോധം ഇത്യാദി ആ ഭാവങ്ങളെല്ലാം ഇല്ലാതെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിന്റെ അനുഭവം ഉണ്ടാവുക? ആത്മാനുഭവം ഇല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ലാന്ന് അർത്ഥം. അപ്പൊ ആത്മാനുഭവത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ അനാത്മ സംബന്ധങ്ങളാണ്. അനാത്മവസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നിട്ടും അവരുണ്ടായിരുന്നും അവ സത്യമാണ് എന്നുള്ളതായി വിശ്വാസമാണ് കാരണം. ഇത് ബ്രഹ്മ അനുസന്ധാനം കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മ ഉപാസനം കൊണ്ട് ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു. ആ ബ്രഹ്മോപാസനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നിലുള്ള ബോധം ചിന്തിച്ചതറി ഇന്ദ്രിയാദി ദ്വാരങ്ങൾ കൂടെ പുറമേക്കൊക്കെ പോകുന്നതിനെ തടയണം. അപ്പോ യമനിയമങ്ങളെ കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ തടഞ്ഞ് ആ അന്തർമുഖത്ത് അല്ല അന്തർഭാഗത്ത് കേന്ദ്രീകരിക്കണം. എങ്കിലേ ബ്രഹ്മോപാസന ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യാറില്ല സാധാരണ ആളുകൾ. അവർക്കത് നിത്യപരിചയമില്ലാത്തത് കൊണ്ട് സാധിക്കാറുമില്ല എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മോപാസനമോ ഉപാസനത്തിന്റെ ഫലമായിട്ട് ആ അദ്വൈത അനുഭവമോ ചിന്തിക്കാത്തത്. അതിന് കാരണം ഇതാണ്. നാനാ ചിത്ര കടോദരസ്ഥിത മഹാദീപ പ്രഭാവാസൻ അനേകം ചിത്രങ്ങളുള്ള ദ്വാരങ്ങളുള്ളതായ കുളത്തിന്റെ ഉള്ളിൽ വെച്ചതായ ഒരു വിളക്കിന്റെ പ്രകാശം എങ്ങനെയാണോ എല്ലാ ദ്വാരങ്ങൾ കൂടിയും ഈ പുറമേക്ക് പോകുന്നതായതുപോലെ ഇന്ദ്രിയങ്ങളെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഇവയിൽ കൂടെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തെയാണ് ഇന്നലെ അവിദ്യ എന്ന് പറയുന്നത്. അത് തന്നെ ആ ദ്വാരങ്ങളെ കടന്ന് ഇന്ദ്രിയ മനോബുദ്ധികളെ കടന്ന് അന്തർമുഖമാക്കി തീർക്കുമ്പോൾ അത് കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രീകരിച്ച് നിരുപാധികമായിരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഈ വിദ്യ കൊണ്ടാണ് ആത്മാവിനെ അറിയാൻ സാധിക്കുക. അവിദ്യയാണ് ആത്മാവിനെ അറിയാനുള്ള ഉപകരണം എന്നത്. അവിദ്യയാണ് വിഷയങ്ങളെ അറിയാനുള്ള ഉപകരണം. വിഷയങ്ങളും അവിദ്യയും ഇല്ലാത്തതാണ്. ആത്മാവും ജ്ഞാനവും അല്ലെങ്കിൽ വിദ്യയും സത്യമാണ്. ഇല്ലാത്തതാണെങ്കിലും സത്യമായിരിക്കുന്ന ആത്മാവിനും വിദ്യയ്ക്കും മറവായിരിക്കുന്നു അവിദ്യാകാര്യങ്ങളാകുന്ന വിഷയങ്ങളും അവിദ്യാസ്വരൂപമായിരിക്കുന്ന ബോധവും. ഈ സമ്പ്രദായത്തിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ അജ്ഞാനമാണ് ദൃഗ്വിഷയങ്ങളൊക്കെ ദ്വൈതം കൽപ്പിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ കാരണം എന്നത്. ഏതുവരെ ആ അജ്ഞാനം നിലനിൽക്കുന്നുവോ പറഞ്ഞില്ലേ, അപ്പോ തീവ്രമായുള്ള ജ്ഞാന പ്രക്രിയ ചെയ്യണം. ജ്ഞാനം ചെയ്യാനുള്ള തടസ്സം ഇതാണ്. ഈ ബോധം ചിന്തിച്ചെറിയ പോയിരിക്കുന്നു നാനാഭാഗങ്ങളിലേക്ക് ഇതാണ് എന്നൊക്കെ കാരണം. അപ്പൊ അതിനെ മൂഢന്മാരായിരിക്കുന്ന ആളുകളാണ് ഇത് സത്യമാണ് എന്ന് പറയുക. പരമാർത്ഥ ബോധമുള്ളവരെ സത്യത്തെ അറിഞ്ഞ ഒരാള് ഒരിക്കലും ഈ അനാത്മ വസ്തുക്കളെ സത്യമായിട്ട് ബോധത്തെ അംഗീകരിക്കുകയോ ചെയ്യാറില്ല. അനാത്മ വസ്തുക്കൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എങ്കിലും ഉണ്ടായി ബോധിക്കുമ്പോ സാധാരണ ഇതിന്റെ ഈ തത്വസംഹിതയുടെ തന്നെ പ്രതിരൂപമായി കൽപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഇപ്പൊ ക്ഷേത്ര ദർശനമൊക്കെ നമ്മൾ ചെയ്യുന്നു. ഈ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു അന്തരമായിരിക്കുന്ന ആത്മചൈതന്യം. ആ പഞ്ചകോശങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലുള്ളതായ അഞ്ച് പരിധികള്. അതായത് ആ പ്രാകാരം, പിന്നെ വലിയ വട്ടം, പ്രാകാരം, വലിയ വട്ടം, അടക്കമാടം, ചിറ്റമ്പലം, പ്രാസാദം. ഇങ്ങനെ അഞ്ച് പരിധികളെ ക്ഷേത്രത്തിൽ കാണും. മതിലിനെയാണ് പ്രാകാരം എന്ന് പറയുന്നത്. പിന്നെ മതിൽ കഴിഞ്ഞാൽ കുഞ്ഞു ചേർന്ന പിന്നെ മതിലകം, ആ മതിലകത്ത് പുറമെ ക്ഷേത്രത്തിന് പുറത്ത് വെലിക്കതിൽ വെക്കുന്ന സ്ഥാനങ്ങൾ, ആ വെലിക്കതിൽ വെക്കുന്ന സ്ഥാനത്തിനെയാണ് വലിയ വട്ടം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലാണ് വിളക്ക് മാറുന്നു പറഞ്ഞത്. അതിന്റെ ഉള്ളിലാണ് ചിറ്റമ്പലം, ചിറ്റമ്പലത്തിന്റെ ഉള്ളിലാണ് പ്രാർത്ഥന. ഈ അഞ്ച് പരിധികളാൽ മറയപ്പെട്ടിരിക്കുന്ന കൂടിയാണ്. അമ്പലത്തിന്റെ പുറത്തു പോയാണെങ്കിൽ രേവനെ രക്ഷിക്കാൻ കഴിയും കഴിയില്ല. എന്താ കാരണം? ഈ അഞ്ച് പരിധികളെ കൊണ്ടാണ് നിങ്ങൾക്ക് രേവനെ രക്ഷിക്കാൻ വേണ്ടത്. എന്നാ ഇതിനെ ഈ അഞ്ച് പരിധികളെ നോക്കി പൊളിച്ചു കളഞ്ഞൂടെ ശിവലിംഗം മാത്രം പോലെ ചോദിച്ചാൽ ആ ശിവലിംഗത്തെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഈ അഞ്ച് പരിധികളെയും കഴിഞ്ഞാൽ ഒന്നിനോടും ബന്ധപ്പെടാറെന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നു ചെയ്യുന്നില്ല. അതായത് ദേവപ്രാസാദം എന്ന് പറഞ്ഞു തന്നത്ത അതിലാണ് ആത്മാവിന്റെ അല്ലെങ്കിൽ നിമിഷത്തിന്റെ വസ്തു. അങ്ങനെ ശ്രീകോളിന്റെ ഉള്ളിലുള്ളതായി ദേവനെ കാണാനാണ് നിങ്ങൾ പോകുന്നത് എന്നർത്ഥം. ആ ദേവൻ അവിടെ ശ്രീകോല് പിന്നെ ഒന്നിനോടും ബന്ധപ്പെടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അത് ഹൃദയമാണ്. ആ ഹൃദയാന്തർമ്മത്തിലാണ് ആത്മാവ് എന്നർത്ഥം. ഞാനും ഒരണിയാൻ മഹത്വമണിയാൻ ആത്മാർത്ഥ ഗന്ധോ നിഹിതോ ഗുഹായ, ഇവിടെ ഗുഹ എന്ന് പറഞ്ഞത് ഗുഹ എന്ന് പറഞ്ഞത് ഹൃദയഗുഹയിലാണ് വർത്തിക്കുന്നത്. അണുവിൽ വെച്ച അണുവായി മഹത്വ വെച്ച മഹത്തായി ഇരിക്കുന്ന ആത്മാവ് ഹൃദയഗുഹയിൽ എല്ലാവർക്കും വർത്തിക്കുന്നു. ആ ഹൃദയഗുഹയെയാണ് ശ്രീഗോഹരായിട്ട് കത്തിച്ചത് എന്നർത്ഥം. അതിന്റെ ഉള്ളിൽ ഇരിട്ടാണ്. ഇപ്പോ 10 ലക്ഷം ഉറുപ്പ് ചെലവാക്കിയത് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നാലും ശ്രീഗോഹരി ചെറുതായി. അപ്പൊ അമ്പലത്തിൽ കഴിഞ്ഞാൽ ഗോപുരത്തിന്റെ വാതിൽ നോക്കാം, നല്ല ആനവാതിലായിരിക്കും, ആനയ്ക്ക് കടക്കാൻ കാര്യം ഗോപുരത്തിലൂടെ. ശ്രീകോവിലെത്തുമ്പോൾ ചെറിയ വാതിലാണ്, ഒരു ഇരുന്ന വാതിലാണ്.

അവിദ്യാതമസിനാണ് അത് മനസ്സിലാക്കുന്നത്. ആ വിദ്യാതമസിനെയാണ് ഇരുട്ടായിട്ട് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിദ്യാതമസായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? വിദ്യാപ്രകാശം വേണം, അതിലൂടെ വേണം ഇന്ത്യ ചേരാനെ കാണാൻ. വിദ്യാപ്രകാശം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇനി അപ്പൊ വിളക്ക് വെക്കണം, കത്തിച്ച വിളക്കിൽ കൂടിയാണ് ശ്രീകോലിലുള്ളതായ ദേവനെ കാണുന്നത്. വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ പോകുമ്പോ ദേവനെ കാണാൻ വേണ്ടി പോകുന്ന ആളെ ചെയ്യുന്നു, എണ്ണയും അയ്യോ കർപ്പൂരവും കൊണ്ടുപോകുന്നു. എണ്ണയും അയ്യോ വെച്ചിട്ട് വിളക്ക് വെക്കുന്നു, അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുന്നു. ഇതാണെന്നു എന്നർത്ഥം. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തിരുവനന്തപുരത്ത് അവിടെ വളരെ ദീർഘമായിട്ടിരിക്കുന്നു. കാരണത്താൽ മൂന്ന് നടയും ആ ദേവന്റെ വിഗ്രഹം മുഴുവൻ കാണാൻ വേണ്ടി മൂന്ന് മിനിറ്റ് കൂടെ നോക്കണം. ആ മൂന്ന് മിനിറ്റിലും കർപ്പൂരം കാലിച്ചിട്ട് പിന്നെ കത്തിച്ച് കാണിച്ചായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പത്മനിലാണ്. അപ്പൊ ആ കർപ്പൂരം അല്ലെങ്കിൽ ഈ വളരെ ദീപം എന്താണ് ചെന്നാൽ വിദ്യാപ്രകാശമാണ്. ആ വിദ്യ പ്രയത്നിച്ചുണ്ടാക്കിയതാണ് സ്വഭാവനെ ഉള്ളതാണെങ്കിൽ കൂടിയും അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിദ്യയാൽ മറയപ്പെട്ടത്. അപ്പോ അതാണ് പറഞ്ഞത് മഹാചിത്രഘടോദരത്തിന്റെ മഹാദീപ പ്രഭാവാർത്ഥം. ഈ പുറമേക്കുള്ളതായ ദ്വാരങ്ങളെ അടയ്ക്കാത്തത് കൊണ്ട് അകത്തുള്ളതായ ദീപപ്രകാശം മുഴുവൻ എങ്ങനെയാണോ ദ്വാരങ്ങളും കൂടെ പുറമേക്ക് പോകുന്നത്, ഇതുപോലെ അകത്തുള്ള ആത്മപ്രകാശം ഇന്ദ്രിയ മനോദ്വാരങ്ങളിൽ കൂടെ വെളിയേറി പുറത്തുള്ളതായ ഈ നാനാ നാമരൂപം കത്തിരങ്ങളായിട്ട് നാമരൂപങ്ങളെ സത്യബുദ്ധിയോടുകൂടി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിദ്യാജ്ഞാനം എന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് വിദ്യാസ്വരൂപമാക്കി തീർക്കുമ്പോഴേ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ട അവിദ്യാതമസം മുങ്ങിയിരിക്കുന്ന ദേവനെ അഥവാ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇനി ഏതാണ് ഈ രോഗം കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ മാങ്ങ എഴുതി കാണിച്ചു, കുട്ടികൾ വായിക്കാൻ പറഞ്ഞു, ചെറിയ അച്ഛനെ പഠിക്കുന്നുള്ളു. മാങ്ങ എഴുതി കാണിച്ചു, കുട്ടിക്ക് അതറിയില്ല. മാങ്ങുള്ള അച്ഛനും ശരിക്കും മനസ്സിലായില്ല, അതിന് കുട്ടി വായിക്കാനൊന്നും അറിയില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറന്നു. ഇതെന്താ വായിക്കാന്ന് പറയുമ്പോ അറിയില്ല. അപ്പൊ എഴുതിക്കാൻ വേണ്ടി മാങ്ങ ചിത്രം വായിച്ചു ഇതെന്താ അത് മാങ്ങിയാട്ട ബുദ്ധി അതന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതുപോലെ അറിയാത്തതായ ആത്മസ്വരൂപത്തിന്റെ ചിത്രം വരച്ച് കാണിച്ചാണ് ഈ അമ്പലം കൊണ്ട് അപ്പോ അച്ഛനെ നോക്കി വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ചിത്രം കണ്ടാൽ അറിയുമല്ലോ. ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് സേവനെ തൊഴാനായി പോകുന്നു ആശ്രയിച്ചാൽ പോയി ആ നടയിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ണടഞ്ഞു പോകുന്നു. ഇത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, തന്നെത്താനേ കണ്ണടഞ്ഞു പോകുന്നു. എന്താ അറിയാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ആത്മാവിന്റെ പ്രചോദനമല്ല, അവിടെയല്ല ഇവിടെയാണ് കാണാനുള്ളത് എന്നൊക്കെ, പുറത്തല്ല അകത്താണ് കാണാനുള്ളത് എന്നുള്ള പ്രചോദനമാണ് അപ്പോ അന്തർമുഖമായി തീരണം ബോധം. നിരുപാധികമായി തീരണം, നിരുപാധികവും അന്തർമുഖവും അദ്വൈതവുമായിരിക്കുന്ന ബോധം കൊണ്ടാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കുക. അങ്ങനെ ആക്കി തീർക്കുന്നില്ല ബോധത്തെ എന്നുള്ളത് കൊണ്ടാണ് ആത്മോപാസനം സാധിക്കാതിരിക്കുന്നത്. ആത്മവിചാരം ചെയ്ത ആത്മവിചാരം ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ വിദ്യയായി മാറുമ്പോഴത്തേക്കില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അന്തത്തിൽ പോയാലും കണ്ണടച്ചു, ഈ കണ്ണടച്ചെന്ന് വരുമ്പോ ബോധം ഉദ്ധരിക്കുന്നു. ഉദ്ധരിച്ച് പോകാൻ വേണ്ടിയാണ് കണ്ണടക്കുന്നത് എന്നർത്ഥം. ഈ മാറി ജനിക്കുന്ന സമയത്ത് കണ്ണടച്ചു, ഇനി മനസ്സിലൊന്നും വിചാരിക്കരുത്, കണ്ണടക്കണം, ഉച്ചത്തിൽ ഇരിക്കണം. ഇതിനെ ഉച്ചത്തിൽ ഇരിക്കുന്നത് പുറമെയുള്ള ആളുടെ ശബ്ദങ്ങളും കേൾക്കാതിരിക്കാം. അപ്പൊ പുറമെയുള്ളവരെ ഒന്നും കേൾക്കാനെങ്കിൽ ഈ തന്റെ ചുറ്റുപാടുള്ളതിനെ അറിയാറുണ്ട്. ബോധത്തെ അന്തർമുഖവും ഏകാഗ്രവുമായി ചേർക്കുന്നു. ഇതാണ് വിദ്യാർത്ഥികൾ. അങ്ങനെ ഇപ്പൊ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഏകാന്ത സ്ഥലത്ത് പോയി ഇരിക്കണം, അവിടെ ശബ്ദങ്ങളൊന്നും കേൾക്കരുത്, ഇനി വാതിലൊക്കെ അടയ്ക്കണം, ജനലും വാതിലും ഒക്കെ അടയ്ക്കണം, തുറന്നതൊന്നും കാണരുത്, ഇത് കണ്ണടയ്ക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖങ്ങളാക്കി തീർക്കണം. ക്രമത്തിൽ ബോധം ഒരു പ്രകാരത്തിനും പുറത്തു വരാൻ സമ്മതിക്കാറുണ്ട് അന്തർമുഖമായി എന്നിട്ടാണ് ധ്യാന പ്രക്രിയ ചെയ്യാൻ പറയുന്നത് എന്നർത്ഥം. അത് എന്തിനു വേണ്ടിയാണ്? ഈ അവിദ്യയെ വിദ്യാസം സമയത്ത് വിദ്യയാവാത്തത് കൊണ്ടാണ് ആത്മാവാസനം ചെയ്യാൻ കഴിയാത്തത്. ആത്മോപാസനം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ദൃദൃശ്യങ്ങൾ അല്ലെങ്കിൽ അധ്യാരോപ അധിഷ്ഠാനങ്ങൾ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യങ്ങൾ. അത് ഒന്നാണെന്ന് ബോധ്യമെന്നും അനുഭവം വന്നിട്ടുള്ളൂ. അദ്വൈതം സിദ്ധമായി ദ്വൈതം നഷ്ടപ്പെടുന്നു. അങ്ങനെ ദ്വൈതഭാവം നീങ്ങിയിട്ട് അദ്വൈതവും സത്താമാത്രവുമായിരിക്കുന്ന ഭാവം സ്വയം പ്രകാശിക്കാനിടയായി തീരുന്നു എന്നർത്ഥം. അപ്പൊ ഇത് തന്നെ തന്നെയുള്ളതാണ്, മറ്റൊന്നിൽ കൂടെ സാധിക്കേണ്ടതല്ല. താൻ തന്നെ അതിന് പാകപ്പുര മാത്രമേ ഉള്ളൂ, വേറൊന്നും ബുദ്ധിന്ദ്രിയ മനഃപ്രാണാൻ ജനാനാം അത്രപ്പം മാത്രാർത്ഥം ഭവാർത്ഥന്റെ ആത്മനെ അകർത്തനായിട്ടുള്ള ശ്രുതിജീത എന്ന് പറഞ്ഞ് ഈ ഒരു പ്രകടനമുണ്ട്.

0: അപ്പോ വേദങ്ങളുടെ വേദങ്ങളാൽ ധ്യാനം ചെയ്യപ്പെട്ടതാണെന്നാണ് അതിന്റെ അർത്ഥം. വേദങ്ങളൊക്കെ ഭഗവാനെ കുറിച്ചതാണെന്ന് പറയും. വേദങ്ങളെന്നല്ല അതിന്റെ അർത്ഥം. പരിച്ഛിന്ന ബോധങ്ങൾ നഷ്ടം, പരിച്ഛിന്ന ബോധങ്ങളാണ് ഇങ്ങനെ ഇപ്പൊ കണ്ണനും ഒക്കെ ശരീരം ആവാത്തത്. ഇപ്പൊ കണ്ണിന് ബോധമുണ്ട്, അറിവുണ്ട്, പൂർണ്ണമാണോ അല്ല, രൂപത്തെ അറിയാൻ മാത്രമേ പറ്റൂ, അതാണ് പരിച്ഛിന്നതാണ് പറഞ്ഞത്. ശരീരം അറിവുണ്ട്, പക്ഷെ എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, ശബ്ദത്തെ മാത്രമേ അറിയാൻ പറ്റൂ. നാവിൽ അറിവുണ്ട്, എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, രസത്തെയാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലുമുള്ള അറിവ് പരിച്ഛിന്നങ്ങളാണ്. പരിച്ഛിന്നങ്ങളായിരിക്കുന്ന ബോധം കൊണ്ട് ഈ ബോധങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ഈശ്വരനെ എങ്ങനെ അറിയാം, അതിന് മറുപടി പറഞ്ഞത് ഇന്ദ്രിയ മനോബുദ്ധികളെ ഈശ്വരനെ അറിയാനുള്ള ഉപകരണങ്ങളല്ല, അതുകൊണ്ട് അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് ബുദ്ധിത്താണ്. എത്ര കാലം പരിശ്രമിച്ചാലും ആവില്ല. ബുദ്ധീന്ദ്രിയ മനപ്രാണാൻ ജനാനാം അസജ പ്രഭു പ്രഭു ബുദ്ധി ഇന്ദ്രിയങ്ങളെ മനസ്സ് പ്രാണൻ ഇതാണ് ഈശ്വരൻ ഈ ജീവന് കൊടുത്തിട്ടുള്ളതായ വിഭൂതികൾ എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇന്ദ്രിയമനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണല്ലോ എന്തോ സാധിക്കുന്നത് എന്നിടാതെ. അങ്ങനെ ഇന്ദ്രിയമനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരത്തെ ആത്മസാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്ന സാധാരണ ആളുകളെ. പക്ഷേ അതുകൊണ്ട് സാധിക്കുന്ന അവാറങ്ങാണ് വേണ്ടത് എന്നർത്ഥം. ഈ മാത്രാർത്ഥന്റെ ഭവാർത്ഥം ചാ മാത്രാർത്ഥം ചാൽ വിജയങ്ങളെ അനുഭവിക്കാൻ ഭവാർത്ഥം എന്ന് പറഞ്ഞ സംസാരത്തെ നിലനിർത്താൻ ആത്മനെ അകൽപ്പനായിട്ട് ആത്മാവിനെ അർത്ഥം. അപ്പോ വിജയങ്ങളെ അനുഭവിക്കാനും സംസാരത്തെ നിലനിർത്താനും ആത്മാവിനെ മറക്കാനുമുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണികൾ. അത് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളല്ല. അപ്പോ അങ്ങനെയുള്ള ഉപകരണങ്ങളെ കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളത് ഈ ആർത്തവത്തിൽ പ്രയോജനപരമല്ല. എത്ര കാലം പ്രവർത്തിച്ചാലും സാക്ഷാത്കാര അനുഭൂതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ അടക്കലാണ് ആത്മസാക്ഷാത്കാരത്തിനായി. അവയെ അടക്കിയാലാണ് ആദിത്യ വിദ്യയായിട്ട് മാറുക. വിദ്യയാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ളതായ ഉപകരണം. അതുകൊണ്ട് ആ വിദ്യയെ വിദ്യയാക്കി മാറ്റാത്തത് കൊണ്ടാണ് സാധാരണ ആളുകൾക്ക് ആത്മോപാസന ചെയ്യാൻ കഴിയാത്തത്. ആ ആത്മോപാസന ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആത്മാവിനെ അറിയാത്തത്. അറിയാത്തത് കൊണ്ടാണ് ദ്വൈതം സത്യമല്ലാന്ന് ബോധിച്ച് ആ അദ്വൈതത്തെ എല്ലാത്തിനും കാണാനുള്ളതായ കഴിവുണ്ടാകാത്തത്. അപ്പോ അധ്യാരോപാധിഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ആ ദൃദൃശ്യ ഭാവങ്ങളും ത്രിപുടി ഭാവങ്ങളും എല്ലാം ഏകവും അതീതവുമായിരിക്കുന്ന ആത്മാവിദ്യ തന്നെ സ്ഫുരണങ്ങളല്ലാതെ വേറെ ഒന്നുമല്ല. ബോധ്യാവും എപ്പോ അദ്വൈത സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ആ സാക്ഷാത്കാരം ആത്മോപാസനം കൊണ്ടുണ്ടാവും. ആ ആത്മോപാസനത്തിന് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങൾ അടങ്ങണം. അതടങ്ങാൻ ഈ മുനിമാളികളാകുന്ന അധ്യാസം വേണം. കവത്തോ അല്ലെങ്കിൽ ഭക്തിയുടെ വളർച്ചയോ അവസാനത്തെ ഞാൻ വൈരാഗ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോ ഈശ്വര ശരണാഗതി നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തിയോടുകൂടിയ ഈശ്വരോപാസനവും ഭക്തിയുടെ ഉദ്ദീപനവും അതുപോലെ തന്നെ ദൃഷ്ടക്കുടങ്ങളാകുന്ന ഈ ലോകങ്ങളിലുള്ളതായ പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഭക്തി ഇതൊക്കെ ഉണ്ടാവണം. അപ്പോ ഭക്തി വൈരാഗ്യം കഴിഞ്ഞതൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ ഇന്ദ്രിയമനോബുദ്ധി പ്രാണങ്ങൾ അടങ്ങുന്ന ഒരാൾക്ക് അങ്ങനെ അടങ്ങിയുള്ള ഒരാളെ ഈ ആത്മോപാസന സാധിക്കും. ആത്മോപാസനം കൊണ്ട് അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നർത്ഥം. ആത്മോപാസനം കൊണ്ട് ആത്മസാക്ഷാത്കാരവും സാക്ഷാത്കാരം കൊണ്ട് ദ്വൈതത്തിന്റെ അഭാവവും അദ്വൈതത്തിന്റെ ദേഹം പ്രാണോഹി ആത്മാവിന്റെ വിധങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഓരോരുത്തരും ആത്മബോധമില്ലാത്ത പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകൾ മനസ്സാണ് ആത്മാവ്, ശരീരമാണ് ആത്മാവ്, ജീവനാണ് ആത്മാവ്, ഇങ്ങനെ പല പ്രകാരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ അവരുടെ ശരിയായ മൂർത്തത കൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ അറിയില്ല. ഈ പറയുന്ന ആൾ ശരീരമാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് പറയില്ലേ പറയുന്ന ആളെ, ആ പറയുന്ന ആളാണ്. ഇന്ദ്രിയങ്ങളാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയിൽ നിന്ന് പറയായി നിൽക്കുന്നു. മനസ്സാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് പറയായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഏതേതിനെ ചൂണ്ടിക്കാണിക്കുന്നുവോ ഇതാണ് ആത്മാവ് ഇതാണ് ആത്മാവ് എന്ന് പറയുന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുവോ ആ ചൂണ്ടിക്കാണിക്കുന്ന ആള് അവയിൽ നിന്നെല്ലാം പറയായിട്ട് നിൽക്കുന്നു. ഈ കാരണത്തായി ആത്മാവ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുക്കളല്ല എന്ന് ബോധിക്കാൻ കഴിയും. ദേഹം പ്രാണോട് ഇന്ദ്രിയാഞ്ജലി ജലാം ബുദ്ധിന്റെ ശൂന്യം നിന്നും ഈ സ്ത്രീ ബാലാന്ധ ജലോപമാ സ്വാമി ചാന്താവൃത്തം മാറിന മായാശക്തിനിരാകരത്തിലമാമ്യാമോഹസംഹാരിണി തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈതം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണവും ഇന്ദ്രിയങ്ങളിൽ ചരാൻ ബുദ്ധിന്റെ ശരീരത്തെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ചഞ്ചലയായിരിക്കുന്ന ബുദ്ധിയെയും അവർക്ക് അനുശൂന്യത്തെ കൂടി ആത്മാവാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവരും ഒരു പ്രകാരത്തും ശാസ്ത്രജ്ഞന്മാരാണ്, ഒന്നും അറിയാത്തവരാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ അവരുടെ ശാസ്ത്രം അതുവരെ എത്തിയിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഈ സർവാകന്മാരെ ശരീരമാണ് ആത്മാവെന്ന് പറഞ്ഞു. കാരണം ശരീരമില്ലെങ്കിൽ എത്തിക്കൊള്ളില്ല. ശരീരം കൊണ്ടാണ് ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. ഈ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ ശരീരത്തിനെ രോഗപ്പെടുത്തിട്ട് അവസരമായി തന്നാൽ നമുക്ക് വ്യക്തമുണ്ട്. ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ സന്തോഷമുണ്ട്. ശരീരം കൊണ്ട് ഈ എല്ലാ തരത്തിലുള്ളതായ സുഖങ്ങളെയും നമ്മൾ അനുഭവിക്കുന്നു. ശരീരം പോകുമ്പോൾ, അതായത് മരിക്കുമ്പോൾ എല്ലാവരും വിഷമിക്കുന്നു. ശരീരം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നു. ഈ ഒരു കാരണങ്ങളെ കൊണ്ട് ശരീരമാണ് ആത്മാവ് എന്ന് പറയാൻ അങ്ങനെ പറയുന്നുണ്ട്. ഒരു പിന്നെ സൂത്രമുണ്ട്, അതിന് ചാർവാക ദർശനം. ചാർവാകവും ഒരു ദർശനമാണ്. ശബ്ദർശനങ്ങൾ ആണല്ലോ നമ്മളെ നേരത്തെ പറഞ്ഞത്, പ്രസിദ്ധങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ. ആ ശബ്ദർശനങ്ങളിൽ രണ്ടെണ്ണം കൂടിയുണ്ട്, ചാർവാക ദർശനവും ബൗദ്ധ ദർശനവും കൂടിയുണ്ട്. അപ്പോ രണ്ടും എട്ടാണ് നമ്മുടെ ദർശനങ്ങൾ പറയും. പക്ഷെ ഇത് രണ്ടും ആരും ഉപയോഗിക്കാറില്ല, പഠിക്കുക പഠിപ്പിക്കുകയും ചെയ്യാറില്ല. അന്നത്തെ ചാർവാക ദർശനവും അതുപോലെ തന്നെ ബൗദ്ധ ദർശനവും നോക്കാം. ബൗദ്ധ ദർശനം എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെ തത്വശാസ്ത്രം നോക്കാം. അതും ഈ ഹിന്ദുമതത്തിന്റെ തന്നെ അവാന്തര, അല്ലെങ്കിൽ നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ തന്നെ അവാന്തര വിഭാഗമാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ തത്വശാസ്ത്രങ്ങൾ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഇനി എവിടെയാണ് ശൂന്യവാദം നോക്കാം. അവസാനം നമ്മുടെ ശൂന്യമാണ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് ശൂന്യം എന്ന് പറഞ്ഞാൽ അവർക്കിനെ ഓരോന്നിനെ നിരൂപിച്ച് നിരൂപിച്ച് ഇനി ഒന്നും നിരൂപിക്കാൻ ബാക്കിയില്ലാതെ ഉണ്ടായിരിക്കുന്നു, ഒന്നും ഇല്ലാതെ ഉണ്ടായിരിക്കുക. അപ്പൊ ശൂന്യത മാത്രമാണല്ലോ ചേർത്തിക്കുന്നത്, അത് ശൂന്യമാണ് എന്ന് പറയാറുണ്ട് അവിടെ നട്ടം. പക്ഷേ ചെറിയ ചിത്രം പറയുന്നതല്ലാതെ ആ വസ്തുവസ്തുക്കെ ചെയ്യാമെന്ന് മറിഞ്ഞിട്ടുള്ളതായ പ്രതിപാദനമല്ല. ഇനി തൽക്കാലം ഇങ്ങനെ പറയുന്നു. ഈ സദ്ദർശനങ്ങളിൽ പോലും ആ വ്യവഹാരമുണ്ട്. സദ്ദർശനങ്ങളിൽ പോ കർമ്മ പിന്നെ കർമ്മികളായിരിക്കുന്ന ആളുകളെ, കർമ്മന്മാരായിട്ടുള്ള ആളുകളെ, കർമ്മവും ഫലവുമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ കാരണം. കർമ്മം ഇല്ലെങ്കിൽ ജന്മമരണങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാൻ തോന്നില്ല. ഈ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരും ജനിച്ചിട്ടുള്ള കർമ്മം കൊണ്ടാണ് ജനിച്ചത്. കർമ്മഫലങ്ങളെ ലഭിക്കാനാണ് ജീവിക്കുന്നത്, കർമ്മഫലം കൊണ്ടാണ് ജനിക്കുന്നത്. അപ്പോ ജഗത്തിന്റെ എല്ലാവിധ ഉൽപ്പത്തിയാദി ഭാവങ്ങൾക്കും കാരണം കർമ്മമാണെന്ന് അവർ സമർപ്പിക്കുന്ന മാത്രം. പക്ഷേ അത് നിലനിൽക്കില്ല. അങ്ങനെയുള്ള കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? കർമ്മം എന്ന് പറഞ്ഞാൽ ആചരണ സ്വരൂപല്ലേ, ആചരിക്കുന്ന ആള് കർമ്മമല്ലല്ലോ. ആചരിക്കുന്ന ആള് കർമ്മത്തിന് വേറെയല്ലേ. ഇനി ഇപ്പൊ കർമ്മം മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തും ഇനിയും ചെന്നുണ്ട്. ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ കർമ്മം ഉണ്ടാവില്ല. അതുപോലെ നൈയായികന്മാര്, അതായത് പഞ്ചഭൂത ക്രിയകർത്തനമായ അവരുടെ തത്വശാസ്ത്രം, അതിനെ നിരൂപിച്ച് പരമാണുവും സംഘാത വികാരങ്ങളാണ് ജഗത്തിന്റെ സൃഷ്ടിച്ച സംഹാരങ്ങൾ നിർവഹിക്കുന്നത്. പരിണാമവാദികളാണ് നൈയായികന്മാര്, വൈശേഷികന്മാര്. പരിണാമമാണ്, ഒന്നുമായിട്ട് ഒന്നും ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല. വാസ്തവത്തില് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതായ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഒന്ന് മറ്റൊന്നായിട്ട് മാറുക, അത് ഭിന്നമായിട്ട് മാറുക എന്ന രീതിയിൽ അല്ലാതെ കണ്ട ഒന്ന് നശിക്കുക, ഒന്ന് പുതുതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നില്ല. പരിണാമം മാത്രമേ ഉള്ളൂ എന്നുള്ള സിദ്ധാന്തത്തോടു കൂടിയവരാണ് മൊത്തം. അപ്പൊ പരിണാമത്തിന് എന്താ ഹേതു ചോദിക്കുമ്പോൾ തക്കതായുള്ള കാരണം നമുക്ക് പറയാൻ തന്നെ. ഇതുപോലെ മനസ്സിന്റെ വൃത്തികളാണ് ഈ പ്രപഞ്ചത്തിന് കാരണം എന്നുള്ള സമർപ്പിക്കുന്നവരാണ് പ്രകൃതിയാണ് കാരണം സ്ഥാനിക്കുന്നവരാണ് സ്ഥാനിക്കുന്നവരെ. ഇങ്ങനെ ഈ സദർശനങ്ങളിൽ തന്നെ ജ്ഞാന ദർശനത്തിന് പുറമെയുള്ള ദർശനങ്ങളൊക്കെ പരിശുദ്ധങ്ങളോ പൂർണ്ണങ്ങളോ അല്ല എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അപ്പൊ അന്യദർശനങ്ങൾ അങ്ങനെ അവാത്തൊരു അത്ഭുതമില്ലല്ലോ. അപ്പൊ ഈ എട്ട് ദർശനങ്ങളിൽ ജ്ഞാന ദർശനം മാത്രമാണ്. അതിന് ശേഷം പിന്നീട് ഈ ശാസ്ത്രം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടായി ജഗത്ത എന്നുള്ളതിന് സമർപ്പിക്കുകയാണ് ഇവരോടൊക്കെ ചെയ്യുന്നത് പലതരത്തിലുള്ള വ്യവഹാരങ്ങളിലൂടെ. ഇനി അതേസമയത്ത് ഈ ഉണ്ടായിട്ടില്ല ജഗത്ത എന്നുള്ളതിന് ആ സമർപ്പിക്കുകയാണ് ഞാൻ ശാസ്ത്രം ചെയ്യുന്നത്. ഉണ്ടായിട്ടുള്ള ഒന്നിനെ കാരണം അന്വേഷിക്കണ്ടു, ഉണ്ടാകാത്ത ഒന്നിനെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാവാത്ത ഒന്നാണ് അതിലെ കർത്താവിനുള്ളത് കൊണ്ട് ഈ കാരണാന്വേഷണം മിച്ചയാണ് എന്ന് പറഞ്ഞ് ഉള്ളതിനെ അറിയതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒരാണ് ശാസ്ത്രം. ഇങ്ങനെ സൽദർശനങ്ങളുടെ പിന്നെ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളിൽ നോക്കുമ്പോൾ അവയിൽ തന്നെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ പിന്നെ വിഭിന്ന ശാസ്ത്രങ്ങളായിരിക്കുമ്പോൾ പറയുന്നുണ്ട്. ദേഹം പ്രാണവും ഇന്ദ്രിയാഞ്ജലി ചതാമ്പുദ്ധിന്റെ തുല്യമുണ്ടോ ശരീരമാണ് ആത്മാവിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ സമർപ്പിക്കാച്ചാൽ അവരുടെ ഭാഗത്ത് അത്രയേ ഉള്ളൂ. ലോകായികന്മാരും അതുപോലെ തന്നെ ആചാർവാദന്മാരും ഇതുപോലെ ശരീരത്തെ പറയുന്നുണ്ട്. പ്രാണനാണെന്ന് പറയുന്നു, അതിന് കുറച്ചുകൂടി ഉയർന്നുള്ള പ്രാണവാദികളായിട്ടുള്ളവർ. ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്നു, ഇന്ദ്രിയവാദികളായിട്ടുള്ള ആളുകൾ. ബുദ്ധിയാണെന്ന് പറയുന്നു, ബുദ്ധിവാദികളായിട്ടുള്ള ആളുകൾ. ശൂന്യമാണ് എന്ന് പറയുന്നു, ശൂന്യവാദികളായിട്ടുള്ള ആളുകൾ. ഇവരാരും വാസ്തവത്തിൽ സത്യത്തെ അറിഞ്ഞില്ല. സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ഭാവങ്ങളെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെ സമർപ്പിക്കുന്നത്. സ്ത്രീ ബാല അന്ധജോപമാ സ്വാമിജി ഭ്രാന്താവൃത്തം മാറിന. സ്ത്രീകള് ബാലന്മാര് അന്ധന്മാര് ജഡന്മാര് തുടങ്ങിയുള്ളവരെ എങ്ങനെയാണ് വാസ്തവത്തിൽ പരമതത്വത്തെ അറിയാൻ കഴിയാത്തവരായിട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ളവരാണ് ഈ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും സത്യത്തെ ലേശം പോലും അറിയാതെ അറിയാനുള്ള പരിശ്രമം ചെയ്യാതെ കണ്ടതിനെ സത്യമായി ബോധിക്കുന്നവരാണ്. ഞാൻ എന്റെ എന്നുള്ളതായ അഭിമാനത്തെ കളിച്ചതായിട്ട് പറഞ്ഞു അതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഇവരുടെ എല്ലാ വാദങ്ങളും മായാശക്തി വിലാസം. അതിനാണ് പരമാർത്ഥമില്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയാത്തത് കൊണ്ട് അപ്പോഴെപ്പോഴും നിത്യാഭ്രമം കൊണ്ട് ഓർമ്മപ്പെടുന്നവയാണ് ഈ പറയപ്പെട്ടത്. മായാശക്തി വിലാസകത്തിന് മഹാവ്യാമോഹ സംഹാരി അങ്ങനെയുള്ള ശാസ്ത്രകാരന്മാരോ ശാസ്ത്രജ്ഞന്മാരോ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് പോലും ഇത്രയധികം പ്രമാദം സംഭവിക്കാന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളുമായിട്ട് സംബന്ധമില്ലാത്ത.
1: ഓം നമശിവായ. Dear listeners of Shaivam.R Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivan.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nair. Thank you. Om Namah Shivaya.
3: Ellavarkkum endra pranam. Brahma Sutrathile Chatur Sutriyude charcha innu avasanikkukayanu. നാലാം സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്വസമന്വയ എന്നാണ് നാലാം സൂത്രം. ഉപനിഷത്തുക്കൾ അവതരിപ്പിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഉപനിഷത് വാക്യങ്ങൾ ഉദ്ധരിച്ച് സമന്വയിപ്പിക്കാം എന്നതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഇവിടെ ബ്രഹ്മം കർമ്മം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദഘനമായി നിൽക്കുന്ന പരമകാരണമാണ്, പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. ആ അധിഷ്ഠാനത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് കർമ്മം. ബ്രഹ്മം ബോധവും കർമ്മം ജഡവും. ജഗത്ത് മുഴുവൻ കർമ്മമാണ്, ചലനമാണ്. ചലനമാണ് കർമ്മത്തിൻ്റെ സ്വരൂപം. ജഗത്ത് മുഴുവൻ ചലനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. ആദ്യം ശക്തിസ്പന്ദനം, ആ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മനസ്സ്, അതേ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മാറ്റർ. ഇതാണ് ചലനത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ. ജഗത്തെന്ന പദത്തിന് തന്നെ അർത്ഥം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ ഇതൊക്കെ പണ്ടേ തന്നെ കണ്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ്. എല്ലാം ചലിക്കുന്നു. ജഡമെന്ന് തോന്നുന്ന കാഴ്ച പോലും നിരന്തരം മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വണ്ണം പരമാണുക്കളായി മാറി മാറി നിന്ന് ചലിക്കുകയാണ്. നല്ല ഉപകരണമുണ്ടെങ്കിൽ അതെങ്ങനെ കാണാൻ പറ്റും എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. അങ്ങനെ ചലനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ. ഈ ചലനത്തിന് അധിഷ്ഠാനമാണ് ബ്രഹ്മം. ഇവിടെ ചിന്തിച്ചു വരുമ്പോൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ചലനമുണ്ടാവാൻ പറ്റുമോ? ഈ ചോദ്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും സാധിക്കില്ല. ബ്രഹ്മം സർവവ്യാപിയാണ്, നിശ്ചലമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ, ജനിക്കാത്തതാണ്, ശാശ്വതനാണ്, പണ്ടേ ഉള്ളവനാണ്. അതിലെന്തിനാണ് കർമ്മചലനം? എങ്ങനെ വരും? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചല വസ്തുവിൽ ചലനം യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ചലനം കാണുന്നതോ? അതാണ് മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോലെ കാണുന്നത്. ഈ ചലനരൂപമായ കർമ്മത്തിന് നിശ്ചലമായ ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലത്തിന് മരുഭൂമിയുമായി ഒരു ബന്ധവുമില്ല. കാണുന്ന ആളിന്റെ ഭ്രമം. കർമ്മത്തിന് ആചാര്യസ്വാമികൾ ചതുസ്സൂത്രിയുടെ ചർച്ചയിൽ ഒടുവിൽ പറയുന്നു, കർമ്മത്തിന് നാല് കാര്യങ്ങളാണ് സാധിക്കാവുന്നത്. ഉത്പാദ്യം, വികാരിയം, ആപ്യം, സംസ്കാരിയം. ഇതാണ് നാല് കാര്യങ്ങൾ. ഉത്പാദ്യം ഏതെങ്കിലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുക. കർമ്മം പുതിയ വസ്തു എന്ന് തോന്നുന്ന ഒന്നിനെ ഉണ്ടാക്കുന്നു. സർവത്ര നിറഞ്ഞ് നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിനെ കർമ്മം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പണ്ടേ ഉള്ളത് കർമ്മം രൂപം കൊള്ളുന്നതിന് മുൻപേ ഉള്ളത്, കർമ്മത്തിന്റെ തോന്നൽ വരുന്നതിന് മുൻപേ ഉള്ളത്, അതിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വികാരിയം, അതിനെ രൂപാന്തരപ്പെടുത്തുക. രൂപാന്തരപ്പെടുവാൻ നിശ്ചലം, ആനന്ദഘനം, ചലിക്കാത്ത വസ്തു, അതിനെ ഇനി പൂർണ്ണം. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ പൂർണ്ണം, അതിനെ ഇനി എന്തിൽ രൂപാന്തരപ്പെടുത്താനാണ്. ആപ്യം, ദൂരെ ചെന്ന് പ്രാപിക്കാവുന്നത് കർമ്മം കൊണ്ട്. നമ്മുടെ വീട് ദൂരെയാണെങ്കിൽ അവിടെ ചെന്ന് ആ വീട്ടിനെ പ്രാപിക്കുക. സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം സകലരാലും പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സകലരുടെയും സ്വരൂപമാണ് ബ്രഹ്മം. ഇനി അതിനെ എവിടെ പോയി പ്രാപിക്കാനാണ്? പണ്ട് പണ്ടേ പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ബ്രഹ്മം അതിനെ ഇനി ഒരിടത്തും പോയി പ്രാപിക്കാനില്ല. സംസ്കാരികം, ചില അഴുക്കുകളൊക്കെ പറ്റിയാൽ അതിനെ മാറ്റി സംസ്കരിക്കുന്നതാണ് സംസ്കാരികം. നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ബ്രഹ്മം. ഭാഷ്യത്തിലും മറ്റും ആവർത്തിച്ച് ബ്രഹ്മത്തെ വിവരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് നിത്യശുദ്ധ ബുദ്ധ മുക്തം. നിത്യശുദ്ധം, നിത്യബുദ്ധം, ഉണർന്നിരിക്കുന്നത്, ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ അനുഭവത്തോടുകൂടി ഉണർന്നിരിക്കുന്നത്. നിത്യമുക്തം, ഒരിക്കലും ഒരു ബന്ധവും ബാധിക്കാത്തത്. അതിനെ ഇനി എന്ത് സംസ്കരിക്കാനാണ്? കർമ്മം കൊണ്ട് ഈ നാല് കാര്യങ്ങളല്ലാതെ അഞ്ചാമതൊരു കാര്യം സാധിക്കാനേയില്ല ലൗകിക രംഗത്ത് പോലും. ഉത്പാദ്യം, സംസ്കാരിയം, ഉത്പാദ്യം, വികാരിയം, ആപ്യം, സംസ്കാരിയം, ഇതാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ബ്രഹ്മത്തിൽ ഒരിക്കലും സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ കർമ്മവുമായി ബ്രഹ്മത്തിന് ഒരു ബന്ധവുമില്ല. ബ്രഹ്മലാഭം, അതായത് ബ്രഹ്മാനുഭവത്തെ ഗീതയും ഭാഗവതവും ഒക്കെ പറയുന്നത് നൈഷ്കർമ്മ്യം എന്നാണ്. കർമ്മമില്ലാത്ത അനുഭവാവസ്ഥ നൈഷ്കർമ്മ്യം. നമ്മൾ വരുന്ന ദിവസം ഗീത 18-ാം അധ്യായം പലരും ഈ കർമ്മം കർമ്മം കർമ്മം അവസാനം വരെ കർമ്മം ചെയ്യണം, അതാണ് ഗീത പറയുന്നത്. അതൊക്കെ അങ്ങേയറ്റത്തെ അബദ്ധമാണ്, അങ്ങേയറ്റത്തെ അബദ്ധം. ഒരിക്കലും കർമ്മം കൊണ്ട് ആരുടെയും ജീവിതം സഫലമാവില്ല. കർമ്മം കാമത്തിന്റെ ഫലമാണ്. അവിദ്യ കാമം കർമ്മം. അവിദ്യ, പരമസത്യം അനുഭവപ്പെടാതിരിക്കുക, അതാണ് അവിദ്യ. അവിദ്യയുടെ ഫലമായി കാമം, സുഖത്തിനു വേണ്ടി പല ആഗ്രഹങ്ങളും. ആഗ്രഹത്തിന്റെ ഫലമായി കർമ്മം, ഇതാണ് നിയമം. അവിദ്യ കാമം കർമ്മം. കാമം തീർന്നോ കർമ്മം തീർന്നു, അവിദ്യ തീർന്നോ കാമം തീർന്നു, കാമം തീർന്നോ കർമ്മം തീർന്നു. ഒരാൾക്ക് മരണവേളയിലെങ്കിലും ഇത് സംഭവിക്കുമോ? അവിദ്യ നിലനിൽക്കുന്നു, സത്യം അനുഭവപ്പെടുന്നില്ല. നിരവധി കാമങ്ങൾ മരണവേളയിലും, തൽക്കാല ശരീരം ഒരു കാമവും നിറവേറ്റാൻ ശക്തമല്ല. കാമം പണ്ടത്തേതിലും കൂടുതൽ. അപ്പോ മരിക്കേണ്ടിയും വരുന്നു, ശരീരം പോകുന്നു, തൽക്കാല ശരീരം. ഇനിയിപ്പോ എന്താ മാർഗം? തൽക്കാല കാമം നിറവേറ്റാനായി അതിനുചിതമായ മറ്റൊരു ശരീരം സ്വീകരിക്കുക. ഇതാണ് സംസാര ഗതി. മരണവേളയിൽ ഏതേത് രൂപങ്ങൾ ധ്യാനിച്ചിറങ്ങിപ്പോകുന്നോ അവശ്യം ആ രൂപങ്ങൾക്കനുസര കാമങ്ങൾക്കനുസരണമായ ഒരു ശരീരം അംഗീകരിച്ചേ പറ്റൂ. കൃഷ്ണൻ തീർത്തു പറയുന്നു, യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അർജുന, ഏതേത് രൂപങ്ങള് കാമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരാൾ മരണവേളയിൽ ചിത്തവുമായി ഇറങ്ങിപ്പോകുന്നത്? ചിത്തമാണ് കാമത്തിന്റെ സ്വരൂപം. ഇറങ്ങിപ്പോകുന്നത് തന്തമേവൈതി കൗന്ദേയ, തീർച്ചയായിട്ടും തന്തമേവ അതാത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. കൗന്ദേയ, എന്താ കാര്യം? സദാ തദ്ഭാവഭാവിത, ജീവിതത്തിൽ കൂടുതൽ സമയവും ആ ആഗ്രഹത്തെ തന്നെ ഭാവന ചെയ്തുറപ്പിച്ചതുകൊണ്ട്. അപ്പോ പൂർണ്ണമായും കാമവിമുക്തിയും ദുഃഖനിവൃത്തിയും ആഗ്രഹിക്കുന്ന ഒരാൾ നിരന്തരം ഏകവും ആനന്ദഘനവും അവരവരുടെ സ്വരൂപവുമായ ബ്രഹ്മത്തെ ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണ്. ബ്രഹ്മം ഉള്ളിലിരിക്കുന്നു, ഈശ്വരസ്വരൂപമായി. തമേവ ശരണം ഗച്ഛ സർവഭാവേന, ആ ഈശ്വരനെ സർവഭാവേന ശരണം ഗച്ഛ, കാണുന്നതൊക്കെ അത് തന്നെ എന്ന ഭാവത്തോടുകൂടി അർജുന ശരണം പ്രാപിക്കൂ. തത്പ്രസാദപരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, ഉള്ളിലിരിക്കുന്ന ആ ദേവൻ പ്രസന്നനായാൽ, ആത്മാവ് പ്രസന്നനായാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, പരമശാന്തി സ്ഥാനത്തെത്തിച്ചേരും. കർമ്മമയമായ ജീവിതത്തെക്കുറിച്ച് വാസിഷ്ഠം പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലാണ് ഈ ജീവിതം. മുത്തശ്ശി ഉറങ്ങാതെ കരഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിന് കുഞ്ഞു പറഞ്ഞു കഥ കേൾക്കണം. കഥ പറയുകയാണ്, കുട്ടി ഉറക്കാൻ വേണ്ടി കഥ പറയുന്നു. എന്താ കഥ? മുത്തശ്ശി കഥ തുടങ്ങി, മൂന്ന് രാജകുമാരന്മാർ ഒരു വഴിയാത്ര ധരിച്ചു. കുട്ടിക്ക് നല്ല സന്തോഷം തോന്നി. അതിൽ രണ്ട് രാജകുമാരന്മാർ ജനിച്ചിട്ടേ ഇല്ല, മൂന്നാമത്തെ രാജകുമാരൻ ഗർഭത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അവർ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആകാശമധ്യത്തിൽ ഒരു ഉദ്യാനം കണ്ടു. അവിടെ മൂന്ന് പൊയ്കകൾ കണ്ടു. ഒരു പൊയ്ക വറ്റി വരണ്ട് കിടക്കുകയാണ്, വേറെ രണ്ട് പൊയ്കകളിലും ഒരു തുള്ളി ജലം പോലും ഇല്ല. ഈ മൂന്ന് രാജകുമാരന്മാരും വറ്റു വരണ്ട് കിടക്കുന്ന പൊയ്കയിലിറങ്ങി കുളിച്ചു, ജലം കുടിച്ചു, നീന്തി തുടിച്ചു. എന്നിട്ട് മറ്റു പൊയ്കകളിൽ നിന്നും വെള്ളം പല ഉപയോഗങ്ങൾക്കും എടുത്തുപയോഗിച്ചു. എന്നിട്ടവർ വേണ്ട പാത്രങ്ങൾ ഒക്കെ സഞ്ചരിച്ച് വഴിയിൽ വെച്ച് തന്നെ ഭക്ഷണമുണ്ടാക്കി. പക്ഷേ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. കുഞ്ഞ് ഗംഭീരമായി മൂളിക്കേട്ടു കഥ. ഒടുവിൽ കുഞ്ഞുറങ്ങി അമ്മ കഥയും നിർത്തി. ഇതാണ് ഈ സംസാരത്തിന്ന് വസിഷ്ഠൻ പറയുന്നത്. എന്താ കഥ? കുഞ്ഞിന് ചോദിക്കാൻ അറിഞ്ഞൂടാ, ചോദ്യം ചോദിക്കാൻ അറിഞ്ഞൂടാ. ആദ്യമേ ചോദ്യം ചോദിച്ചെങ്കിൽ ഈ കഥ അപ്പൊ അവസാനിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു, വളർത്തമ്മ, മൂന്ന് രാജകുമാരന്മാർ യാത്ര തിരിച്ചു, രണ്ടുപേരും ഉണ്ടായിട്ടേ ഇല്ല, മൂന്നാമത്തെ ആൾ ഗർഭത്തിലേ ഇല്ല. എന്നാ കുട്ടി ചോദിക്കണ്ടേ? അമ്മ, അതെങ്ങനെ? ഇല്ലാത്ത രാജകുമാരന്മാർ എങ്ങനെ യാത്ര തിരിച്ചു? ഗർഭത്തിലെ രാജകുമാരനില്ലെങ്കിൽ എന്തൊന്നാ അമ്മ ഈ പറയുന്നത്? ചോദിക്കാൻ കുട്ടിക്ക് അറിഞ്ഞൂടാ. കുട്ടിക്ക് നല്ല രസമായി തോന്നി ഈ കഥ. അത് ഉറങ്ങി അമ്മ കഥയിൽ നിർത്തി. ഭഗവൻ മായയുടെ അഘടിത ഘടനാപടീയസിയായ ഇല്ലാത്തതെന്തും ഉണ്ടെന്ന് തോന്നിക്കാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ ഉണ്ടെന്ന് തോന്നിക്കാൻ കരുത്തുള്ള ഭഗവൻ മായയുടെ, മായയാകുന്ന മുത്തശ്ശിയുടെ, ഉറങ്ങാൻ കിടക്കുന്ന കുട്ടികളായ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു മനോഹര കഥയാണ് ഈ പ്രപഞ്ചകമാണ് വശിഷ്ഠൻ പറയുന്നത്. അല്ലെന്ന് ആരെങ്കിലും പോവുകയിട്ട് ഇവിടെ എനർജി ഉണ്ടായി, ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എനർജി ഉണ്ടായി, ഉടൻ ചോദിക്കണ്ടേ എനർജി എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? രണ്ട് ഈ ചോദ്യങ്ങൾക്ക് രണ്ടിന് ഉത്തരം പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന് സാധിക്കുമോ? എനർജി എവിടെ സ്പന്ദിച്ചു, എന്തിന് സ്പന്ദിച്ചു, എപ്പോൾ സ്പന്ദിച്ചു, ദേശകാല നിമിത്തങ്ങളൊന്നും പറയാൻ സാധ്യമല്ല. കാരണം എനർജിയൊക്കെ സ്പന്ദിച്ച് ദേശകാലങ്ങളുടെ തോന്നലുടെ ഉണ്ടാക്കിയതിന് ശേഷം ആണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉദിക്കുന്നത്. അപ്പോ എനർജി എവിടെ സ്പന്ദിച്ചു? ആർക്കും നിശ്ചയമില്ല. ആ എനർജി ഫണ്ടമെന്റൽ എലമെന്റ്സ് ആയിട്ട് മാറി. എപ്പ മാറി? കാണുന്നവരും ഞങ്ങൾ പറയുന്നു, ഇത്തരം ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളായ ശാസ്ത്രജ്ഞന്മാരോട് പലരോട് ചോദിച്ചേ. അവര് പറയുന്നു ഞങ്ങൾ കാണുന്നു, അത് പറയുന്നു, അല്ലാതെ ഈ ചോദ്യമൊന്നും ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ ഫണ്ടമെന്റൽ എലമെന്റ്സ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി മാറി. എന്തിനു മാറി? ഒരാവശ്യമില്ല, മാറിയിട്ടില്ല. വേദാന്തിയോട് ചോദിച്ചാലോ? മാറിയിട്ടില്ല, ഒരിക്കലും മാറാൻ സാധ്യമല്ല. എന്നാലതി സ്പന്ദിക്കാൻ തന്നെ സാധ്യമല്ല. എവിടെ സ്പന്ദിക്കും? നിശ്ചലവും സർവവ്യാപിയുമായ ബോധത്തിൽ എനർജിക്ക് ഒരിക്കലും സ്പന്ദിക്കാൻ സാധ്യമല്ല. പിന്നെ പിന്നെ സാധ്യമല്ലെങ്കിൽ കാണുന്നതോ സ്പന്ദിക്കും? ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് കണ്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കണ്ടു, കാണുന്നതുകൊണ്ട് മാത്രം ഒരു വസ്തു ഉണ്ടെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം തികച്ചുമുള്ളതല്ലേ? ഗൗഡപാദാചാര്യർ ചോദിക്കുന്നു, സ്വപ്നവും ഈ ജാഗ്രതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കാണുമ്പോൾ സ്വപ്നം അത്യന്തം പരമാർത്ഥം. എല്ലാ അനുഭവങ്ങളും, ജാഗ്രതയിലുള്ള എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിലുണ്ടാകുന്നു, അത്യന്തം പരമാർത്ഥം. ദേശകാലങ്ങൾ ഉൾപ്പെടെ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു, പുറത്തുള്ള ദേശകാലങ്ങളല്ല. ഉറക്ക സ്വപ്നം കാണുന്ന വ്യക്തി നിശ്ചലനായി ഉറങ്ങിക്കിടക്കുന്നു, പുതിയ ഒരു സ്വപ്ന വ്യക്തി ഉണ്ടാവുക. ഭ്രമം, ആ ഭ്രമം പിന്നെ സ്വപ്നാനുഭവങ്ങൾ എന്ന ഭ്രമത്തെ മുഴുവൻ കാണുന്നു. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയല്ല സ്വപ്നം കാണുന്ന വ്യക്തി. പുതിയൊരു ഭ്രമവ്യക്തി രൂപം കൊള്ളുന്നു. ഈ ഉറക്കത്തിൽ അതെവിടുന്ന് രൂപം കൊണ്ടു? ഇതാണ് മായ, അത് രൂപം കൊണ്ടിട്ടില്ല. ആ സ്വപ്നദർശി രൂപം കൊണ്ടിട്ടേയില്ല. എങ്ങനെ അറിയാം? ഉണരുമ്പോ സ്പഷ്ടമല്ലേ? ഞാൻ സുഖം ഉറങ്ങിക്കിടന്നു, സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ വേറൊരു പുരുഷനായി, എത്രയോ വർഷം ജീവിച്ച ഒരു പുരുഷനായി മാറുകയാണ്. അപ്പോ സ്വപ്നം കണ്ട ഞാനുമില്ല, സ്വപ്നത്തിൽ അനുഭവിച്ച ഒരു പദാർത്ഥവുമില്ല. ഇതെങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് തന്നെയാണ് പ്രപഞ്ചസൃഷ്ടിയുടെയും രഹസ്യം. പ്രപഞ്ചസൃഷ്ടിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കിത്തരാൻ ജഗദീശ്വരൻ ഉണ്ടാക്കുന്ന ഒരേർപ്പാടാണ് ഈ സ്വപ്നം. അപ്പൊ കാണുന്നതുകൊണ്ട് സത്യം, അത് ശരിയല്ല. കാണുന്നതുകൊണ്ടൊന്നും സത്യമാവാൻ സാധ്യമല്ല. കാണുന്നത് ഉണ്ടെന്ന് കരുതണമെങ്കിൽ എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? ഒരു കാലത്തും ഈ ജഗത്തിനെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു ചിന്തകനും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദാന്തികൾ പറയുന്നത്, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണയിൽ. സ്വപ്നമായേ യഥാദൃഷ്ടേ, സ്വപ്നം അല്ലെങ്കിൽ ഒരു ഐന്ദ്രജാലിയുടെ മാജിക്ക്, ഇതൊക്കെ എങ്ങനെ കാണപ്പെടുന്നുവോ, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ. ഗന്ധർവനഗരം, ആകാശത്തൊരു നഗരം. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമണ്ഡലം, നമ്മുടെ കൊല്ലം നഗരം അല്ലെങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം, ഇതൊക്കെ എവിടെ? ആകാശത്തിലൊരു നഗരം അല്ല, എവിടെയാണെന്ന് ആർക്കെങ്കിലും തീർത്തു പറയാൻ പറ്റുമോ? അതങ്ങനെ, അത് സൂര്യനിൽ നിന്നും ഇത്ര കിലോമീറ്റർ. സൂര്യനവിടെ അനന്തകോടി സൂര്യന്മാരുണ്ടെന്നാണ്. അപ്പോ അനന്തകോടി ഭൂമികളും ഉണ്ടാവണം. ഇതൊക്കെ എവിടെ നിൽക്കുന്നു? വെറും ബാഹ്യദൃഷ്ടിയിൽ നോക്കിയാൽ വെറും ശൂന്യാകാശത്തിൽ. ശൂന്യാകാശത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതാണ്, ഇതൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് കഥയില്ല. മോഹം കൊണ്ട്, ഈ ഭൗതിക തലത്തിലുള്ള എന്തൊക്കെയോ മോഹം കൊണ്ട് ആയിരമായിരം വർഷങ്ങളായി ചിന്തിച്ചനുഭവിച്ചുറപ്പിച്ചിട്ടുള്ള ഇത്തരം പ്രപഞ്ച സത്യങ്ങൾ ചിലരെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അതുകൊണ്ടെന്നാൽ ഉപനിഷത്ത് പറയുമ്പോൾ അവിദ്യയിൽ ഒന്നും പിടികിട്ടാതെ, എന്തിനു ജനിച്ചു ജീവിച്ചു എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതം അവസാനിക്കേണ്ടി വരുന്നു. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു മരണവേളയിൽ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? എന്തിനു ജനിച്ചു, എന്തിനു ജീവിച്ചു, എന്തെങ്കിലും പിടികിട്ടിയോ? ഒന്നുമില്ല. എല്ലാം വിട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടി വരുന്നു. ഇതാണ് അവിദ്യ ഉപാസിക്കുന്നതിന്റെ കൂരിരുട്ടിലേക്കുള്ള പതനം. വീണ്ടും അവിദ്യ ചക്രം തുടരുന്നു. ഇതാണ് സത്യത്തെ അന്വേഷിക്കാതെയുള്ള ജീവിതം. ഇതില്ല. ഇത് നല്ലോണം ഓർമ്മിക്കുക. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലോ സാർ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട, സത്യം അതാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നല്ല, സത്യം കണ്ട സകലരും. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, ആത്മോപദേശകത്തിൽ മരണവുമില്ല ഉറപ്പുമില്ല വാഴും നരസുരരാജിയും ഇല്ല. നാമരൂപം, ആ നാമരൂപം പോലും മരുവിലമറുന്ന മരീച്ചുനീര് പോലും നിൽപ്പൊരു പൊരുളാണ്. വെറും കാനൽ ജലം പൊരുളല്ല. ഇതോർത്തിടേണം, ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുറക്കണം. വിവേകാനന്ദ സ്വാമി തന്റെ ശിഷ്യനെ വിളിച്ചു പറയുന്നു, ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച ആ ധീരനാണ് സാമൂഹ്യ പ്രവർത്തനം. ഒരു വിരോധവുമില്ല. ഏത് ലോകത്തെയാണ് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ഒടുവിൽ നന്നാക്കുന്നയാളിനും തൃപ്തിയില്ല, ആർക്കും തൃപ്തിയില്ല. ഞാൻ ഇടയ്ക്കൊരു ബാബ ഹാന്തെ കുഷ്ഠരോഗ നിവാരണം, അദ്ദേഹത്തിന്റെ ജീവിതവ്രതമാണ്, ഒരു സമ്മാനം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് 1 കോടി രൂപ മറ്റുമാണ്. അദ്ദേഹം കിടന്നുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ വന്നത്. ഒടുവിൽ എണീറ്റ് സമ്മാനവുമായിട്ട് അല്പനേരം അദ്ദേഹം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. അതിരറ്റ ധർമ്മിഷ്ഠൻ. താൻ തനിക്ക് കിട്ടിയ 1 കോടി രൂപയും ആശ്രമത്തിന് കൊടുത്തു. അതിലൊന്നും ഒരു പൈസ പോലും തന്റെ ആവശ്യത്തിനെടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു പ്രസന്നതയുമില്ല. എന്താ കാര്യമെന്ന്? താൻ വയസ്സായി മരിക്കാൻ പോകുന്നു, കുഷ്ഠരോഗികളിനെയും അനേകം. ഇതാണ് മനസ്സിന്റെ ബുദ്ധിമുട്ടിന് കാരണം. എനിക്ക് വാസ്തവത്തിൽ ഈ സത്യം അദ്ദേഹത്തിന് പിടികിട്ടിയില്ലല്ലോ എന്നൊരനുകമ്പ തോന്നി. എന്തുകൊണ്ടെന്നോ, കുഷ്ഠരോഗികളെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ നേരത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഞാനല്ലല്ലോ പറഞ്ഞത്, എം എം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയബരം തം തമേവ ഇതി കവിത്തേയ. ഇത്രയും ഗംഭീരമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആ മഹാത്മാവ് ചിലപ്പോ കുഷ്ഠരോഗിയായി ജനിക്കേണ്ടി വരും. കുഷ്ഠരോഗിയിലും ഈശ്വരനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത് മായാമയമായ ഒരു പ്രപഞ്ചം. എന്നെ തുടങ്ങിയത് ഒരു വിലയുമില്ല ഇതിന്, ഒരു വിലയും. ശ്രീശങ്കരൻ പറയുന്നു, പ്രൗഢാനുഭൂതി എന്ന കൃതി ഇവിടെ ഇരിപ്പുണ്ട്, വായിച്ചു നോക്കുക. സത്താജിത് സുഖരൂപമേവ സതതം. ഇവിടെ ആനന്ദസ്വരൂപമായ ഒരു ബോധമേ നിലവിലുള്ളൂ. നാഹം പറയണം, ഞാനില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇത് തന്നെ. പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചുവരും എന്ന് പറഞ്ഞ സ്വാമി ഒടുവിൽ ശിഷ്യനെ വിളിച്ച്, കുഞ്ഞെ, ഈ ശാസ്ത്രമൊന്നും നമ്മെ സത്യം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ വെറും ആപേക്ഷിക സത്യങ്ങൾ. അവ പറയുന്നതൊക്കെ എന്താ സത്യം? ഞാനില്ല. ആദ്യം ഞാനില്ല എന്നാ പറയുന്നത്? ഇവരൊക്കെ ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല. ആറാം സ്വാമിയുടെ പ്രഭാഷണങ്ങളുടെ തർജ്ജമ 6 വള്ളി ഗുരുശിക്ഷ സംവാദം, അതിൽ 32 ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഒരു പരമാത്മതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനത് വ്യക്തമായി അനുഭവിക്കുന്നു. കുഞ്ഞെ, നിനക്കും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അനുഭവിക്കൂ. എന്നിട്ട് പറഞ്ഞു നടക്കൂ ഈ സത്യം. എത്ര പേര് കേൾക്കുന്നു എന്നൊന്നും നോക്കണ്ട. കേട്ടവർ കേൾക്കട്ടെ, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. ഇതാണ് വിവേകാനന്ദ സ്വാമി. ഇനി ശ്രീശങ്കരനോ, സത്യാജിത് സുഖരൂപമേ സതതം, ആ ആനന്ദഘനമായ ബ്രഹ്മമേ ഉള്ളൂ. നാഹം, കുഞ്ഞെ, ഞാനില്ല, ഞാനില്ല. നാഹം നവാ ത്വം, നീയില്ല. മൃഷ, ഉണ്ടെന്ന് തോന്നുന്നത് വെറുതെ തോന്നൽ, ബോധമേ ഉള്ളൂ. നീയും ബോധമാണ്, ഞാനും ബോധമാണ്. അമീബയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ബോധമാണ്. അതിക്കഴിഞ്ഞിവിടെ ഒന്നുമില്ല. സത്താജിത് സുഖരൂപം മാത്രം. നാഹം നവാത്വം മൃഷ, നേദം വാപി ജഗത്, ഈ ജഗത്തില്ല. പ്രദൃഷ്ടമഖിലം നാസ്തി, നീ എന്തെന്തൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇവിടെ കാണുന്നുവോ, നാസ്തി ഇതി ജാനീഹിപ്പോ. കുഞ്ഞെ, നിനക്കല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇത് ശരിക്ക് എപ്രോക്തം കരുണാവശ, നിന്നോടുള്ള കാരുണ്യം കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇതൊക്കെ പറയുമ്പോ ചൊല്ല ചോദിച്ചേക്കും, ആചാര്യസ്വാമി ഇല്ല, മറ്റേ കുട്ടിയില്ല, ശിക്ഷനില്ല, പിന്നെ എന്ത് കാരുണ്യം. അതെ, അത് ഈ ഭ്രമതലത്തിലെ ഭ്രമത്തിൽ നിൽക്കുന്നവരെ, ആചാര്യസ്വാമിക്ക് ഭ്രമമൊന്നുമില്ല, പക്ഷേ ആ ഭ്രമത്തിൽ നിൽക്കുന്നവരെ ഭ്രമകാരുണ്യം ഉപയോഗിച്ചു ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് യത്രോക്തം കരുണാവശത്വമയ തത് സത്യം ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യണം. ഏതത് സ്ഫുടം, ഇതത്യന്തം സ്ഫുടം, ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ചേ, നിന്റെ ബുദ്ധിക്ക് അല്പമെങ്കിലും ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്ക. ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ചേ മാസ്തു തേ സംശയ, ഇക്കാര്യത്തിൽ സംശയിക്കരുത്. എന്താ കാര്യം? സംശയിച്ചാൽ നീ പരമ ദുഃഖത്തിൽ, നിരാശയിൽ, കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതെന്താ? ഒന്നും പിടികിട്ടിയില്ല, എന്തൊക്കെയോ ചെയ്തു. വിവേകാനന്ദ സ്വാമി പറയും പോലെ, ഗ്ലാഡ് ഐ വാസ് ബോൺ, ഗ്ലാഡ് ഐ ഡിഡ് ബിഗ് ബ്ലണ്ടേഴ്സ്, ചിക്കാഗോ പ്രസംഗം തുടങ്ങി ഒട്ടേറെ ബ്ലണ്ടേഴ്സ്, വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി. ഐ ആം ഗ്ലാഡ്, അതിലൊക്കെ എനിക്ക് സന്തോഷം. ഇപ്പൊ എനിക്ക് കാര്യം വ്യക്തമായി പിടികിട്ടി. ഓ, അപ്പോ ഇതൊന്നും ചെയ്യണ്ടേ സാർ? ചെയ്യാതിരിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. മായയുടെ പിടിയിൽപ്പെട്ട് എല്ലാവരും ഈ കോലാഹലങ്ങളൊക്കെ ചെയ്തേ തീരൂ. അവശ പ്രകൃതേർ വശ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പിന്നെന്താ വേണ്ടത്? ഈ അവശതയിൽ ഒരു കേടും വരാത്ത ഒരു സത്യമുണ്ട്. ഈ അവശതയ്ക്ക് ആ സത്യവുമായി ഒരു ബന്ധവുമില്ല. ആ സത്യത്തെ കൂടെ കൂട്ടിച്ചേർക്കൂ, അല്ലാതെ ഇതൊന്നും ഇപ്പൊ ഉപേക്ഷിക്കണ്ട. അഭിജയ സുദുരാചാരോ ഭജതേമാവനന്യഭാക്, കൃഷ്ണൻ പറയുന്നു, തൽക്കാലം നീ ദുരാചാരനായിക്കോളൂ, ഈ സത്യം കൂട്ടിച്ചേർക്കൂ. ദുരാചാരമെല്ലാം വിട്ടിട്ട് ഈ സത്യം കൂട്ടിച്ചേർക്കണമെന്നില്ല, കാരണം അതൊന്നും എളുപ്പമല്ല. കൂട്ടിച്ചേർക്കൂ സത്യം, ഇത് സയൻസ്, ശാസ്ത്രസത്യം. ഏത് ദുരാചാരിക്കും തിയറി പിടികിട്ടും. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്ന് പഠിക്കാൻ ദുരാചാരമൊന്നും മാറ്റേണ്ട കാര്യമില്ല. മാറ്റേണ്ടെന്നൊന്നുമല്ല ഇതിനർത്ഥം. മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റൂ, ഒന്നും മാറ്റിയില്ലെങ്കിലും ഈ സത്യം കൂട്ടിച്ചേർക്കൂ. അഭിജയ്സ് ദുരാചാരോ ഭജതൈമാനന്യഭാ, ഇങ്ങനെ ഒരു സത്യമുണ്ട്, ഞാനതാണ്, നീയതാണ്, അങ്ങനെ എന്നെ ഭജിക്കുമെങ്കിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തി നികച്ചതി, അതിവേദമായി അയാൾ സത്യനിഷ്ഠനായിത്തീരും. അയാളുടെ ദുരാചാരമെല്ലാം മാറി പരമശാന്തിയിൽ അയാൾ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് കൃഷ്ണൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒക്കെ ഈശ്വരമയമാണെന്ന് അനുഭവമില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. തൽക്കാലം അങ്ങോട്ട് പൂർണ്ണമായ ആനന്ദമോ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഋഷിമാർ, ആചാര്യസ്വാമി പറയുന്നത്, കൃത്രിമമായിട്ടെങ്കിലും സത്യം ഭാവന ചെയ്തു. കാരണം ഭാവന കൊണ്ട് ഇല്ലാത്ത നൂറുനൂറ് കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അനുഭവിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യം ഭാവന ചെയ്താൽ കിട്ടാതിരിക്കുമോ? വെറും കൃത്രിമമായിട്ടെങ്കിലും ഞാൻ ബ്രഹ്മമാണ്, ബോധമാണ്, ആനന്ദമാണ്, എല്ലാവരും അതാണ്, ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമോ രാഗമോ ദ്വേഷമോ ഒന്നും വേണ്ട എന്നിങ്ങനെ ഭാവന ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കൂ. ഈ നിലയിൽ ഞാനില്ല, നീയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, കർമ്മമില്ല. കർമ്മം ബ്രഹ്മത്തിലുണ്ടാകാനേ സാധ്യമല്ല. അങ്ങനെയുള്ള കർമ്മത്തിന് ഈ ബ്രഹ്മവുമായി എന്ത് ബന്ധമാണ് എന്നുവെച്ചാൽ വളരെ ശ്രദ്ധിക്കണേ. ഗീതയൊക്കെ 18 അധ്യായം പഠിച്ചു. കർമ്മയോഗം, കർമ്മയോഗം, അദ്ദേഹം കർമ്മയോഗിയാണ്, ഇദ്ദേഹം കർമ്മയോഗിയാണ് എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെ പിന്തുടരാത്ത കർമ്മം കർമ്മഭ്രാന്താണ് എന്നാണ് ഗീതയുടെ അഭിപ്രായം. സത്യത്തെ പിന്തുടരുമെങ്കിലോ? എന്താ കൃഷ്ണൻ പറയുന്നത്? ആ സത്യം കർമ്മത്തെ എരിച്ച് ചാമ്പലാക്കും, അല്ലാതെ കർമ്മത്തെ ഇങ്ങനെ തുടരുകയല്ല. കൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണൻ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? യഥൈഥം സിസമിത്ഥോഗ്നി ഭസ്മസാത്കുരുത അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥ. എങ്ങനെയാണോ വിറകിനെ അഗ്നി എരിച്ച് ചാമ്പലാക്കുന്നത് അതുപോലെ ജ്ഞാനാഗ്നി സകല കർമ്മങ്ങളെയും എരിച്ച് ചാമ്പലാക്കും, അല്ലാതെ കർമ്മത്തെ വർദ്ധിപ്പിക്കുകയല്ല. ഗീത തന്നെയും എന്താ കർമ്മയോഗമൊന്നുമല്ല. കർമ്മയോഗം ശീലിക്കുന്ന ആളിന് നൈഷ്കർമ്മ്യ സിദ്ധി 18-ാം അധ്യായത്തിൽ തീർത്തു പറയുന്നു, ഭാഗവതം തീർത്തു പറയുന്നു. നൈഷ്കർമ്മ്യ സിദ്ധി, നൈഷ്കർമ്മ്യം എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത അനുഭവത്തിന്റെ സിദ്ധി. ഇതൊക്കെ നമ്മൾ മറ്റന്നാൾ 18-ാം അധ്യായം ചർച്ച ചെയ്യുമ്പോൾ കുറെയൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഒന്ന് മനസ്സിലാക്കുക, കർമ്മം ഉടനെ ഒന്നും ഉപേക്ഷിക്കേണ്ട, അത് പറ്റില്ല, അതൊന്നുമാണ് ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്നു. ഉപേക്ഷിക്കാൻ പറ്റില്ല, അവശനായി കർമ്മം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഈ കർമ്മഭ്രമത്തിന്റെ ഒക്കെ പിന്നിൽ ഈ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത, ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത ആനന്ദഘനമായ ബോധം സ്ഥിതിച്ചിരുന്നു. ആ ബോധം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നു. പക്ഷെ എന്താ പൂർണ്ണമായ അനുഭവം വരാത്തത്? രാഗദ്വേഷങ്ങൾ, ഭേദചിന്തകൾ. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മാറ്റി ഈ ഞാനിനെ വേറെ ദൂരെയെങ്ങും പോണ്ട. അത്ര പോലും നമുക്ക് ഈ നമ്മോടൊരു കാരുണ്യമില്ലല്ലോ, ഞാനതാണ് ആശ്രയിക്കുന്നത്. ഈ ഭേദചിന്തകളും അങ്ങോട്ട് കോപതാപങ്ങളുമായി കിടന്ന് പിടയുകയല്ലേ. അവനവനോട് പോലും ഒരു കാരുണ്യമില്ലാത്ത ജനതതി എന്താ? അയ്യ, അതെന്താന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുന, മമ മായ ദുരത്യയ, എന്റെ ശക്തി തന്നെ മായ. ദൈവേഹേഷ ഗുണമയി മമ മായ ദുരത്യയ. അവളെ കടന്നു പോകാൻ പ്രയാസം, പക്ഷെ എളുപ്പം എങ്ങനെ? മാമേവയെ പ്രപദ്യന്തെ, എല്ലാം ഞാനാണെന്ന് ചിന്തിച്ച് ആരെന്നെ ശരണം പ്രാപിക്കുമോ? മായാം ഏതാം തരന്തിത്തെ. അക്കാര്യം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് കുറേശ്ശെങ്കിലും ഈശാവാസ്യമിതം സർവം ഈ വാക്യം ഉള്ളിൽ ഓർമ്മിച്ചോളുക. ഈശാവാസ്യമിതം സർവം എന്നുറപ്പിച്ചുറപ്പിച്ച് സാവധാനമെങ്കിലും ആ സത്യത്തോടടുക്കാൻ ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. ചതുശ്രുതി ഇവിടെ തീരുന്നു. നാളെയും മറ്റന്നാളും കാലത്തെ കഠോപനിഷത്ത് ഉണ്ടാവും. മറ്റന്നാൾ അവസാനം ഗീത 18-ാം അധ്യായത്തെക്കുറിച്ച് ഒരു പ്രഭാഷണവും ഉണ്ടാവും. ഈശ്വരബുദ്ധ്യ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു.
4: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 spiritual channels from shaivam.org. Om Namah Shivaya.
5: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചത്തെ മിഥ്യയെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വേർതിരിവ്, ആ വേർതിരിവ് ഇല്ലാത്തതുകൊണ്ടാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അനാദി അനന്ത? ഇത് അനാദിയും അനന്തവുമായതുകൊണ്ട് ഇത് സത്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സത്യമാണ്. അവിടെ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണ് എന്ന് മനസ്സിലാകുന്നു. പ്രപഞ്ചത്തിൽ വരുന്ന ആ സദ്ഭാവം അത് മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മവിദ്യാ പ്രതിപത്തി അർത്ഥം, ബ്രഹ്മവിദ്യാ പ്രതിപത്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആ ബോധത്തിന് വേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു. അസ്യത്വ അശ്വമേധ കർമ്മ സംബന്ധന വിജ്ഞാനസ്യ പ്രയോജനം പറയുന്നു. ഇവിടെ വിശേഷിച്ച് പറയുന്ന ഈ അശ്വമേധ കർമ്മ സംബന്ധിയായ വിജ്ഞാനം ഉപാസന, ഇത് അശ്വമേധം എന്ന് പറയുന്ന കർമ്മം വൈദിക കർമ്മത്തോട് ബന്ധമുള്ളതാണ്. ബന്ധം ഇത്രയേ ഉള്ളൂ, അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന അശ്വത്തെ സംബന്ധിച്ചാണ് ഇവിടുത്തെ ഉപാസന. അത്രയേ ഉള്ളൂ ബന്ധം. ആ വിജ്ഞാനം ഉപാസനയുടെ പ്രയോജനം എന്താണോ, ഏഷാം അശ്വമേധേ നാധികാര, ആർക്കാണോ അശ്വമേധത്തിൽ അധികാരമില്ലാതിരിക്കുന്നത്. അശ്വമേധത്തിൽ അധികാരം അന്നത്തെ വൈദിക നിയമം അനുസരിച്ച് ത്രൈവർണ്ണർക്ക് അധികാരം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ മൂന്ന് കൂട്ടർക്ക്. അതിൽ അശ്വമേധത്തിൽ ബ്രാഹ്മണന് അധികാരമില്ല, ക്ഷത്രിയനും വൈശ്യനുമാണ്. എന്നാ അധികാര തേഷാം അവർക്ക് എന്നർത്ഥം. ബഹുത്വത്തെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നു രണ്ട് കൂട്ടരില് അവർക്ക് ബഹുവിനത്തിൽ. അസ്മാദേവ വിജ്ഞാന തദ്ഫലപ്രാപ്തി. അപ്പൊ ക്ഷത്രിയൻ ദിഗ്വിജയം നടത്തി ധനമെല്ലാം സമ്പാദിച്ചു കൊണ്ടുവന്നു, ആ ധനം മുഴുവൻ വ്യയം ചെയ്ത് ചെയ്യുന്ന അശ്വമേധം, അതിൻ്റെ ഫലം ഇതൊന്നും ചെയ്യാതിരിക്കും ഇരുന്ന് കേവലം ഭാവന ചെയ്യുന്നവന് കിട്ടും. തേഷാം അസ്മാദേവ വിജ്ഞാന, ഈ ഉപാസന കൊണ്ട് തന്നെ തദ്ഫലപ്രാപ്തി, ആ ഹിരണ്യ ഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ കിട്ടുന്നു. വിദ്യയാവാ കർമ്മണാവാ, ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതി തന്നെ പറയുന്നു, വിദ്യ കൊണ്ടുമാകാം കർമ്മം കൊണ്ടുമാകാം. വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, ഈ ഫലപ്രാപ്തി രണ്ടു തരത്തിലും ആ ഹിരണ്യ ഗർഭപ്രാപ്തി. പ്രാണോപാസനയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയുന്നു, തദ് ഹേ തദ് ലോകജിദേവ, ഈ പ്രാണോപാസന ലോകജിത് പരലോകത്തെ നൽകുന്നതാണ്, ഹിരണ്യഗർഭലോകത്തെ നൽകുന്നതാണോ, ഇങ്ങനെയെല്ലാം പറയുന്നു നിത്യവും ആദിശ്രുതിഭ്യ. അതുകൊണ്ട് ഇവിടെ അശ്വമേധ ഉപാസനയെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് വേണ്ടിയാണ് മുഖ്യമായും എന്നാണ് പറയുന്നത്. കർമ്മവിഷയത്വമേവ വിജ്ഞാനസ്ഥിതി ചെയ്ത്, പക്ഷെ ഇവിടെ പറഞ്ഞതിന് മുമ്പും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭർത്തൃപ്രപഞ്ചനും മറ്റും. പക്ഷെ അവർ ആ ഭാഷയത്തിലുള്ള സിദ്ധാന്തങ്ങളായിരിക്കും ഇവിടെ കൂടുതലും ഭാഷകാരൻ പൂർവപക്ഷമായി എടുത്തിരിക്കുന്നത്. സാധാരണ വൈദികമായ ഉപാസനകൾക്കെല്ലാം ഒരു പ്രത്യേകതയുള്ള അതേതെങ്കിലും കർമ്മത്തോട് ചേർന്ന് ഒരു കർമ്മഭാഗമായി, കർമ്മം എന്ന് പറയുന്നത് കുറച്ച് ആയാസമുള്ള കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്ത് തീർക്കാൻ. അതിൻ്റെ ഇടയ്ക്കൊരു ഉപാസന എന്ന് പറയുന്ന ഒരു റെസ്റ്റാണ്, പ്രത്യേകിച്ച് പുറമേ ഒന്നും ചെയ്യണ്ട, വെറുതെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്താണ്, അതുപോലെ റെസ്റ്റിൻ്റെ റെസ്റ്റ് പോലെ. അപ്പോൾ കർമ്മ ഉപാസന ഇടകലർന്നു വരും, ചെറുത്ത് തത്വജ്ഞാന ഉപാസന ഇടകലർന്നു വരും. ഇവിടെ പറയുന്ന ഈ ഉപാസനയും ഇതൊരു സാങ്കേതികമായ ഒരു വാദമാണ്, കർമ്മ വിഷയം എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഉപാസന കർമ്മങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ചർച്ചയുണ്ട്, അത് കൃത്വർത്ഥമാണോ പൂർവമീമാംസ, അത് ഫലാർത്ഥമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരും. അപൂർവാർത്ഥമാണോ ഒരു മുഖ്യകർമ്മം, അതിൻ്റെ അംഗങ്ങളായിട്ട് പല കർമ്മങ്ങൾ, ദർശമാസയാകും അതിൻ്റെ അംഗങ്ങളായിട്ട് പ്രയാജാദികൾ, ഇങ്ങനെ വരുമ്പോൾ ഇത് കടത്തോർത്ഥമാണോ അപൂർവാർത്ഥമാണോ, ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നിട്ട് അതിനൊക്കെ ഓരോ സിദ്ധാന്തങ്ങൾ മീമാംസകർ തീരുമാനിക്കും. അതുപോലെ ഒരു ഇതാണ് ഈ ഉപാസന, കർമ്മത്തിന് വേണ്ടിയാണോ അതോ ഫലത്തിന് വേണ്ടിയാണോ. കർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്വമേധ കർമ്മത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കണം, ഫലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ ഇത് അനുഷ്ഠിക്കാം. ഫലം അശ്വമേധത്തിൻ്റെ ഫലം തന്നെ രണ്ടി പ്രാജാപത്യപ്രാപ്തി. അതുകൊണ്ടിവിടെ ചോദിക്കുകയാണ്, കർമ്മ വിഷയത്തിന് വിജ്ഞാന സ്ഥിതി അല്ല യു അശ്വമേധേന ഏവൂച്ച ഏനം ഏമം ഏത ഇത് വികല്പശ്രുതേഹി. ശ്രുതി തന്നെ പറയുന്നു, ആരാണോ അശ്വമേധയാകം ചെയ്യുന്നത് അവന് കിട്ടുന്ന ഫലം. ഏനം ഏമം വേദ, ആരാണോ ഇതിനെ ഉപാസിക്കുന്ന അവന് വേറെ ഫലം. കർമ്മത്തിനും ഉപാസനയ്ക്കും പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ ഉപാസനയുടെ ഫലം വേറെയാണ്, ഇത് കർമ്മത്തിൻ്റെ ഭാഗമല്ല. ഇതെന്താ ഭാഷകാരൻ ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ട് ഭാഷ്യകാരൻ എന്നെ വ്യാഖ്യാനിച്ചു? ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇത് എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു? അതിന് സമാനം പറയുന്നു, മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളും അത് കേവലം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, ഇതങ്ങനെയല്ല. കർമ്മം ഇവിടെ വിട്ടുകഴിഞ്ഞു, ശരിക്കും ഉപനിഷത്തിലേക്ക് വന്നില്ല, പക്ഷെ അതിന് മുമ്പ് സ്വതന്ത്രമായ ഒരു ഉപാസനയൊക്കെയുണ്ട്, അതുകൂടെ വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു. ബ്രഹ്മവിദ്യ അല്ല ഇത് എന്നിട്ടും വ്യാഖ്യാനിക്കുന്നു. വിദ്യാപ്രകരണിച്ച ആമ്നാനാദ്, ഇത് വിദ്യാപ്രകരണത്തിൽ ഉപനിഷത്തിൻ്റെ ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നു. കർമാന്തരേച്ച സമ്പാദന ദർശന, പിന്നെ വിജ്ഞാന തദ്ഫലപ്രാപ്തി അസ്തിത്യമേ പറയുന്നു. മറ്റ് കർമ്മങ്ങളിലും ഉപാസനകളെക്കുറിച്ച് പറയുന്നു, എങ്ങനെയാണ് അശ്വമേധത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നത് അതുപോലെ ചിത്യാഗ്നി വ്യാഖ്യാനത്തിൽ പറയുന്നു. അങ്ങനെ ഒരു കർമ്മം

സമഷ്ടിയിൽ എങ്ങനെയാണ്? സർവസൂക്ഷ്മ താതാത്മ്യഭാവത്തിലിരിക്കുന്നു. യന്ത്രാരൂഢാനി മായ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ധാമയൻ സർവഭൂതാനി. ഇപ്പം സർവസൂക്ഷ്മങ്ങളോടും താതാത്മ്യത്തിയിരിക്കുന്നയാളും ഹിരണ്യഗർഭനാണ്. ഇനി അവിടെ വേറെ ലോകമുണ്ട്, അവിടെ ഹിരണ്യഗർഭനായിരിക്കുന്നയാളും ഹിരണ്യഗർഭനാണ്. രണ്ടുപേരുണ്ട്, ഒന്ന് സമഷ്ടി ഒന്ന് വഷ്ടി. ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നു, അതാണ് ഇതിൻ്റെ പ്രയോജനം. തസ്യ ചേഹ ബ്രഹ്മവിദ്യ പ്രാരംഭ അമ്നാനം സർവകർമ്മണ സംസാര വിഷയത്ത് പ്രദർശനാർത്ഥം. ആ ഇനി എന്തിന് താനത് വ്യാഖ്യാനിച്ചു? ഭാഷകാരൻ പറയുന്നു, പറഞ്ഞല്ലോ ഭാഷകാരൻ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? വൈദികന് വേണ്ടി. കർമ്മവും ഉപാസനയിലും ഒക്കെ മുഴുകി കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് ഇത് പറയുന്നത് എന്താണോ? തസ്യ ചെയ്ത ബ്രഹ്മവിദ്യ പ്രാരംഭ ആമ്നാനം. ശ്രുതി തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത ബ്രഹ്മവിദ്യ തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ മുമ്പിലായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താനും ഇതിനെ വ്യാഖ്യാനിക്കുന്നു. എന്തിന്? സർവകർമ്മണ സംസാര വിഷയത്വ പ്രദർശനാർത്ഥം. സർവകർമ്മങ്ങളും ഉപാസനകളും ആത്യന്തികമായി സംസാരത്തെ നേടിത്തന്നേ ഉള്ളൂ. സംസാര വിഷയത്വ പ്രദർശനാർത്ഥം, സംസാര ഫലമാണ് അത് കാണിക്കാൻ വേണ്ടി, അതിനാണ് താൻ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വൈദികരിൽ തന്നെ കർമ്മങ്ങൾ വിടുന്നവർ കാണും, പക്ഷെ അവർ വീണ്ടും ഉപാസനയിൽ പോകും. അപ്പോൾ അവരെയും ബോധിപ്പിക്കുന്നത് ഇതിൻ്റെയും ഫലം സംസാരമാണ്, ഇതിന് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ കർമ്മത്തെയും ഉപാസനയും രണ്ടും സംസാരമാകുന്ന ഫലത്തെ ഉണ്ടാകുന്നു, അതുകൊണ്ട് രണ്ടിൽ നിന്നും വിരക്തനാകണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചത്. തഥാ ചതസ്യതി ഫല ഫലം അശ്വനായ മൃത്യുഭാവം. ഇവിടെ പറയും പ്രജാപതിക്ക് വിശപ്പുണ്ടായി, വിശപ്പുണ്ടാകും പ്രജാപതി അതിനെല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങി, ഹിംസയുണ്ടായി. ഇങ്ങനെയൊക്കെ പ്രജാപത്യ സ്ഥാനത്തിന് തന്നെ ഒരുപാട് ദോഷങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം സംസാര അന്തർഗതമാണ്. കർമ്മത്തിലും ഉപാസനയിലും രണ്ടിലും മുക്തിയെ കണ്ടെത്താൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നിത്യാന സംസാര വിഷയ ഫലത്തുമിതി, സംസാര വിഷയ ഫലത്തുമിതി. ഇവിടെ പൂർവ്വപക്ഷി ചോദിക്കുന്നു, ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, എല്ലാ കർമ്മങ്ങളും സംസാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂർവ്വപക്ഷി ചോദിക്കുന്നു, നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലോ. നാ സംസാര വിഷയ ഫലത്വം, അതിനാ സംസാര ഫലമൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടില്ല? വേദത്തിൽ പറഞ്ഞിട്ടില്ല. നാ സിദ്ധാന്തം നിഷേധിക്കുന്നു. നാ ഭാഷകാരൻ ഒരു കർമ്മത്തെയും അംഗീകരിക്കേണ്ടായിരുന്നു. നിത്യമോ കാമ്യമോ നൈമിത്തികമോ ഏതായാലും ശരി, കർമ്മത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. സർവകർമ്മ ഫല ഉപസംഹാരശ്രുതേഹി, അത് ശരിയല്ല. അടുത്ത് തന്നെ സർവകർമ്മ ഫലങ്ങളെയും കുറിച്ച് പറയുന്ന ശ്രുതിയിൽ എല്ലാം കർമ്മഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മോക്ഷത്തെക്കുറിച്ചല്ല. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെക്കുറിച്ച് ശ്രുതി പറയുന്നുണ്ട്. അവിടെയും എന്താണ് പറയുന്നത്? മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങേറ്റം എന്നാൽ ഹിരണ്യഗർഭപ്രാപ്തി വരെ വരും, അത് സംസാരാന്തർഗതമാകുന്നത്. പിന്നെ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണോ, നിത്യമായാലും ശരി, നൈമിത്തികമായാലും ശരി, കാമ്യമായാലും ശരി, കർമ്മത്തിൻ്റെ വിശേഷം എന്താണ്? സർവം ഹി പത്നി സംബദ്ധം കർമ്മ. സർവവും ഗൃഹസ്ഥനാണ് കർമ്മങ്ങൾ. ഗൃഹസ്ഥനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. നിത്യ അഗ്നിഹോത്രം ആര് ചെയ്യുന്നു? ഗൃഹസ്ഥൻ ചെയ്യുന്നു. പത്നി സംബന്ധമായിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, ഗർഹസ്ഥ്യത്തിലാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ശങ്കരാചാര്യർക്ക് എന്താ വേണ്ടത്? സന്യാസം. ജായാമേസ്യാ യഥാവാൻ മൈ കാമഹ ഇതി നിസർഗദേവ സർവകർമ്മണാം കാമ്യത്വം ദർശയിത്വ. അപ്പോൾ പറയുന്നു, ബ്രഹ്മചാരി ഗുരുകുലത്തിൽ പോയി അവിടെ ഉപനയനം ചെയ്തു, ഉപാധ്യായനിൽ നിന്ന് വേദം എല്ലാം ഗ്രഹിച്ച് സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ജയാമേസ്യാ, എനിക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ചെയ്യണം, എനിക്ക് ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തെ സ്വീകരിക്കണം. കാരണം ആ കർമ്മങ്ങൾക്ക് പത്നി സമേതനായാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയെല്ലാം അവൻ ചിന്തിക്കുന്നു. ഏതാവാൻ വൈ കാമഹ ഇത് നിസർഗദേവ സർവകർമ്മണം കാമ്യത്വം ദർശിക്കുക. അതുകൊണ്ട് സർവകർമ്മങ്ങളിലും കാമ്യങ്ങളാണ്. പുത്ര കർമ്മ അപരവിദ്യാന ചായം ലോക പിതൃലോക ദേവലോക ഇത് ഫലം ദർശിത്വ. ഇഹലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ, പരലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ, അതാണ് അയം ലോക പുത്രാദികൾ. അതൊക്കെ ഇവിടെ പിതൃലോകം.

0: ജീവലോകം, ഒത്തിരി അന്നാത്മകഥാംശ അന്ത്യപുത, ഇതൊക്കെ ഇനി വരുന്ന ഭാഗങ്ങളാണ് ഉദാഹരണത്തിൽ. അവിടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇത്രയും ഇതം നാമരൂപകർമ്മ, എല്ലാം ഈ നാമരൂപകർമ്മങ്ങളിൽ അന്തർഭവിക്കുന്നതാണ്. ഇതി സ്വകർമ്മണം ഫലം വ്യാകൃതം സംസാരയുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സർവകർമ്മണാം ഫലം, സർവകർമ്മങ്ങളുടെയും ഫലം എന്ന് പറയുന്നത് ഈ വ്യാകൃതമായ സംസാരമാണ്. അവ്യാകൃതത്തിൽ നിന്നും വ്യാകൃതമായിരിക്കുന്ന ഈ സംസാരമാണ് കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതമേവ ത്രയം പ്രാഗുത്പത്തേഹി തർഹി അവ്യാകൃതമാസി, ഇതെല്ലാം ഉത്പത്തിക്കുന്നു, അവ്യാകൃതമായിരുന്നു, ഇതൊന്നും സുഷുപ്തിയിലില്ലല്ലോ. തദൈവ പിന സർവപ്രാണി കർമ്മവശാ വ്യാക്രിയതേ ബീജാദേവ വൃക്ഷ, അത് പറയുന്നു. ഇത് തന്നെ എങ്ങനെയാണ് ഒരു ബീജത്തിൽ നിന്ന് വൃക്ഷം പ്രകടമായി വരുന്ന, അതുപോലെ അതാത് പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് സംസാരം പ്രകടമായി വരുന്നു. സ്വയം വ്യാകൃത അവ്യാകൃത രൂപ സംസാരോ അവിദ്യാവിഷേക, വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ സംസാരം, ഇത് ചിലപ്പോൾ വിലയിച്ചിരിക്കുന്നു, ചിലപ്പോൾ ഇത് പ്രകടമാകും, ചിലപ്പോൾ ഉറക്കത്തിലേക്ക് ചിലപ്പോൾ ഉണരുന്നു. ഇത് അവസാനിക്കുന്നില്ലല്ലോ, അവസാനിക്കുന്നതുകൊണ്ട് ഇത് രണ്ട് സംസാരം തന്നെ. ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഇത് രണ്ട് സംസാരം തന്നെ, ഉറക്കവും സംസാരം തന്നെ, ഉണർവും സംസാരം തന്നെ. കാരണം ഉറക്കത്തിൽ പരമാത്മപ്രാപ്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ തനിക്കതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. ഉണർന്നു വരുമ്പോൾ താൻ വീണ്ടും ജീവാത്മാവ്, വീണ്ടും താൻ സംസാരിയാണ്. അപ്പോൾ ഉറങ്ങിയിട്ട് എന്താ കാര്യം? അത് പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പരമാത്മാവ് ഇപ്പോഴും അതാണ്, ഉണർന്നിരിക്കുമ്പോഴും അത് തന്നെ, അതിന് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പരമാർത്ഥത്തിൽ എന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദം ഈ ജാഗ്രതത്തിനുമില്ല, സുഷുപ്തിയിലുമില്ല, ഒരിടത്തുമില്ല. പക്ഷേ സംസാരം ഇങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിൽ തുടരുന്നു. അതിന് മറം വരുന്നെന്ന് പറയുന്ന വിദ്യ, അതുണ്ടാവുന്നില്ല. സ്വയം വ്യാകൃത അവ്യാകൃത രൂപ സംസാരം അവിദ്യാവശ്യ ക്രിയാകാരക ഫലാത്മക, അത് ഈ വ്യാകൃത രൂപത്തിൽ വരുമ്പോൾ ക്രിയാകാരകം ഫലം ഈ രൂപത്തിലാകുന്നു. തയാ ആത്മരൂപത്വേന അധ്യാപരൂപത്തേന വിദ്യയേവ മൂർത്താമൂർത്ത തദ്വാസനാത്മകോ അവിദ്യയേവ, ഇതെന്താണ്? അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്ന ഈ സംസാരം, അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്നത്. ആത്മരൂപത്വേന അധ്യാരോപിത എന്ന് പറയുന്നു. ക്രിയാകാര ഫലാത്മകതയാ ആത്മരൂപത്വേന അധ്യാരോപിത, തന്നെ തന്നെ ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ അനാദി അനന്തമായിരിക്കുന്ന സൃഷ്ടി ആത്മാവിൽ ആരോപിതമാണ്, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഇതും ചിലര് തെറ്റിദ്ധരിക്കും ഇവിടെ. അനാദി അനന്തമായിരിക്കുന്ന ഈ സൃഷ്ടി എന്തായാലും താൻ സൃഷ്ടിച്ചാലല്ലോ, തനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സാപ്യചിന്തരചനാരൂപസ്യ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്ത് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ വയ്യാത്ത ഈ സൃഷ്ടിയെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതിന് എന്ത് ചെയ്യുന്നു? അധ്യാരോപിതമായി, തന്നെ അധ്യാരോപിതമായി. ഇപ്പോൾ ഈ ജീവൻ, താൻ ഈ സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരുന്നവൻ, ഇതിനോടങ്ങ് താതാമ്യപ്പെട്ടു അവൻ്റെ അറിവുകൊണ്ട്. ഈശ്വരൻ സൃഷ്ടിച്ച സത്യമായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ താൻ താതാന്യപ്പെട്ടേ ഉള്ളൂ, അത്രേ സംഭവിച്ചിരിക്കുന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ സൃഷ്ടി സത്യമാണ്, അതിലുള്ള ജീവന്റെ താതാത്മ്യമാണ് മിഥ്യ എന്നെല്ലാം പറയുന്നു, അങ്ങനെയും ധരിക്കുന്നു. അവിദ്യ കൊണ്ട് താതാത്മ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് താൻ അതാണ്, അതെല്ലാം തൻ്റെതാണ് എന്നിങ്ങനെ കരുതി. ഇവിടെ മാത്രമേ മിഥ്യാത്വം ഉള്ളൂ, പ്രപഞ്ച സത്യമാണ്, ഭ്രമം തന്നിൽ വന്നേ ഉള്ളൂ, അതുകൊണ്ട് വസ്തുവിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ അവർ പറയും. രജ്ജുവിന് സർപ്പമാണെന്ന് തനിക്ക് തോന്നി, അതുകൊണ്ട് രജ്ജുവിൽ മാറ്റം വല്ലതുമില്ല, ഒന്നുമില്ല. ഈ പ്രപഞ്ചം താനാണെന്നും തൻ്റേതാണെന്നും തോന്നി, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്താ മാറ്റം? പ്രപഞ്ചം അങ്ങനെ തന്നെ. അപ്പം ആ താതാത്മ്യം വിട്ടാൽ മതി, പ്രപഞ്ചം സത്യമായിരിക്കും, അത് നിലനിൽക്കും, അത് മിഥ്യയാകത്തില്ല. അതുകൊണ്ടാണ് അതിന് അനാദി അനന്തം എന്ന് പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തത്വം മനസ്സിലാക്കത്തുണ്ടാണ്. പ്രപഞ്ചം സത്താണെന്ന് പറയുന്നത് അദ്വൈതത്തിനെതിരല്ല. പ്രപഞ്ചത്തിലൂടെ താൻ താതാന്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നു അദ്വൈതം തന്നെ. പക്ഷേ അവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണ്? അതാണ് മുഖ്യം. അത് നമ്മളീ കരുതുന്നത് പോലെ പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്നത് പോലെ അത് പ്രപഞ്ചത്തിൻ്റെതാണോ? പ്രപഞ്ചത്തിന് സ്വതന്ത്രമായി കിട്ടിയ ഒരു സത്തയാണോ? അവിടെ മാത്രമേ അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രപഞ്ച സത്ത എന്ന് പറയുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ആ സത്ത? ഈ ആത്മസ്വരൂപത്തെ വിട്ട് പ്രപഞ്ചത്തിന് സ്വന്തമായി പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒന്നാണോ അത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്വൈതമായി. താൻ സത്താണ്, പ്രപഞ്ചവും സത്താണ്. അപ്പോൾ ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം സംഭവിച്ചത്. ആ ഈശ്വരൻ എന്താണ്? അത് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവിന് അത് സൃഷ്ടമാണ്. അപ്പോൾ ജീവനോ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യം. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയിൽ അനുപ്രവേശിച്ച ജീവനായി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഭേദമില്ല, രണ്ടുമൊന്ന് തന്നെ. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് ഈ ഉപാധി പ്രവേശിച്ചത് കൊണ്ട് അത് അല്പജ്ഞനായിപ്പോയിന്നേ ഉള്ളൂ, അത് അജ്ഞനായിന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചസത്ത, പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന സത്ത, ആ സൃഷ്ടികർത്താവിൻ്റെ തന്നെയാണ് സത്ത. അന്യമായൊരു സത്തയില്ല. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ പ്രപഞ്ചം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള സംശയത്തിന് പരിഹാരമാണ്. എന്തുകൊണ്ട് അത് സത്യമെന്ന് പറയുന്നു, എന്തുകൊണ്ട് മിഥ്യയെന്ന് പറയുന്നു? അപ്പോൾ ഇത് ഈശ്വര സൃഷ്ടമാണ്, അനാദിയാണ്, അനന്തമാണ്. പക്ഷേ അത് ആ സൃഷ്ടികർത്താവിൽ നിന്നും അന്യമല്ല. ജീവനത് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ തത്വത്തെ ജീവൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്തയിൽ നിന്ന് പ്രപഞ്ചം അന്നമല്ല, അന്യമല്ല. ഒരാൾ പറയുന്നു, പ്രപഞ്ചം അന്യമാണ്, സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിദ്യ അധ്യാരോപിത, അത് അവിദ്യ കൊണ്ട് ആരോപിക്കുന്നതാണ്, അങ്ങനെ കൽപ്പിക്കുന്നതാണ്. അനന്യമായിരിക്കുന്നതിന് അന്യമെന്ന് കൽപ്പിക്കുന്നു, ഇതാണ് അവിദ്യ. ജീവൻ കൽപ്പിക്കുന്നു. ശരീരത്ത് പറയും, ഇതെല്ലാം താൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് പറയും. അദ്ദേഹം ഒരു ഈശ്വരനുമില്ല, ഇതെല്ലാം സൃഷ്ടിച്ച താൻ തന്നെ. അങ്ങനെ പറയുന്നിടത്തും തെറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ നിഷേധിച്ചിട്ടും ഇതിൻ്റെ ആധാരമായിരിക്കുന്ന ആ തത്വത്തെ മാത്രം എടുക്കുകയാണ്. അവിടെ താൻ എന്ന് പറഞ്ഞാൽ ആ തത്വത്തെ പറയുകയാണ്. അപ്പോൾ ആ തത്വത്തിൽ പ്രതീതമായതാണ് ഇതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. താൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെയായി മനസ്സിലാവും. ചിലടത്ത് പറയാൻ അങ്ങനല്ല, ഇത് ഈശ്വരനാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? ഇവിടെ താനെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ തത്വമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല, തന്നെ ജീവഭാവത്തിലേക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പരിച്ഛിന്നനായിരിക്കുന്ന, അല്പജ്ഞനായിരിക്കുന്ന ജീവഭാവത്തിന് എനിക്ക് എന്നെ ഗ്രഹിക്കാൻ പറ്റുന്നു. എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് പറയുന്നത് എന്താണത്? പരമാത്മാവാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. ഇത് രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരി, ഒരു തത്വത്തിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തത്വം അവിദ്യ നിർമുക്തമായി ഇരിക്കുന്നു, അവിദ്യ ബദ്ധമായി ഇരിക്കും. അവിദ്യ ബദ്ധമായിരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് അവിദ്യ ഏവ ആരോപിത, അവിദ്യ കൊണ്ട് ആരോപിച്ചതാണ്. മൂർത്താമൂർത്ത തദ്വാസനാത്മകോ, മൂർത്താമൂർത്ത രൂപത്തിൽ അതിൻ്റെ വാസനാരൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ സംസ്കാര രൂപത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതോ വിലക്ഷണവും നാമരൂപ കർമ്മ അകർമ്മവോ അദ്യോ നിത്യശുദ്ധ ബുദ്ധിമുട്ട് സ്വഭാവോപി, അതിൽ നിന്ന് വിലക്ഷണമാണ് ആ നാമരൂപ കർമ്മാത്മകവും നാമരൂപ കർമ്മങ്ങളൊന്നുമില്ലാത്ത അദ്വൈമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായിരിക്കുന്ന, അതാണ് പരമാർത്ഥം. സ്വസ്വരൂപം അങ്ങനെയാണെങ്കിലും ക്രിയാകാരക ഫല ഭേദാദി വിപരീണ, ക്രിയാകാരക ഫല ഭേദാദി വിപരീത ബുദ്ധി കൊണ്ട് വിപരീത രീതിയിൽ അനുഭവപ്പെടുന്നു. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഈ രീതി ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ സൃഷ്ടിച്ചവനാണ്, ഞാൻ സൃഷ്ടിച്ചവനല്ല, ഈ തരത്തിൽ പലതരത്തിൽ ഇത് സത്യമാണ്, ഈ തരത്തിലെല്ലാം അവഭാസതി പ്രകാശിക്കുന്നു. അതോ അസ്മാ ക്രിയാകാരക ഫലഭേദസ്വരൂപാത് ഏതാവത് ഇതം ഇതി സാധ്യസാധന രൂപാത് വിരക്തസ്യ കാമാതി ദോഷ കർമ്മ ബീജഭൂത അവിദ്യാനിവൃത്തി രജ്വാമ്യോ സർപ്പവിജ്ഞാനപനയനായ ബ്രഹ്മവിദ്യ ആരബ്ധിതേ. അതുകൊണ്ട് ഇവിടെ ഇനി അടുത്ത് ബ്രഹ്മവിദ്യ തുടങ്ങുന്നു. എന്തിനു വേണ്ടി? അസ്മാത് ക്രിയാകാരക ഫലഭേദ രൂപ, ഈ ക്രിയാകാരക ഫലരേഖ ഈ സംസാരത്തിൽ നിന്ന് ഏതാവത് ഇതം ഇതി സാധ്യസാധന രൂപ, സാധ്യസാധന രൂപത്തിലുള്ള സംസാരത്തിൽ നിന്ന് ഇതം ഈ ജഗത്ത് ധനർത്ഥസ്വരൂപമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് ഏതാവത് ഇതത്രയേ ഉള്ളൂ, അങ്ങനെ ഈ പ്രപഞ്ചം ഇത്രയേ ഉള്ളൂ, ഇതിലെ സുഖഭോഗങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതിൽ നിന്ന് നേടാൻ ഇത്രയേ ഉള്ളൂ, ഏതാവത് ഇതം എന്നുള്ള ബോധം വരുമ്പോൾ, അലംഭാവം വരുമ്പോൾ ഇത് മതി, ഇതിൽ തൃപ്തനാകുമ്പോൾ സർവവും നരവും ഒക്കെ മതിയായി, ഇത് ഈ സാധ്യസാധന രൂപാതിവിരക്തസ്യ സാധ്യസാധന രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തനാകുന്നവന് കാമാതി ദോഷ കർമ്മ ബീജഭൂത അവിദ്യ എന്നിവിടുത്തെ ഈ കാമാതി ദോഷങ്ങൾ, അതാണ് കർമ്മത്തിന് ബീജഭൂതമായിരിക്കുന്നത്, അതിനും കാരണമായിരിക്കുന്നു അവിദ്യ. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നു അവിദ്യ എന്ന് പറയാം. ആ അവിദ്യ നിവൃത്തിക്ക് വേണ്ടി രജ്ജുവാമിവ സർപ്പവിജ്ഞാന അപനയനായ രജ്ജുവിൻ്റെ സർപ്പവിജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് പോലെ രജ്ജുവിൻ്റെ യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ മുമ്പ് കണ്ട സർപ്പ രജ്ജു തന്നെ എന്ന് ബോധ്യപ്പെടും. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ മുമ്പ് അന്യമായി സ്വതന്ത്രമായി സത്ത ആയി കണ്ടുകൊണ്ടിരുന്ന ഈ പ്രപഞ്ചം എങ്ങനെയാണ് സർപ്പരജ്ജു തന്നെയാകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം അത് ആ സത്ത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു, സത്യം നിന്ന് അന്യമല്ലാന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയാണ് ബ്രഹ്മവിദ്യ ആരംഭിച്ചതേ. ഇവിടെ ബ്രഹ്മവിദ്യ ഉഷാവ അശ്വസ്യ എന്ന് പറയുന്ന ഈ മന്ത്രത്തിന് ശേഷം ആരംഭിക്കുന്നത്, ഉപാസന കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മവിദ്യ അതിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത്.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.

0: ಬಂತು ಅಂಬ ನಿಷ್ಪಾರಸಮರೀರ್ವೇದಾಂ ತ್ವಮಂಗ ಪ್ರಶಜ್ಞ ಶಿಶೋ ದೇವಸ್ಸಾವಿಷ್ಠಮರ್ತ್ಯಂ ನತ್ವದನ್ಯೋ ಮಾಘವನ್ನಸ್ತಿ ಮರ್ಡಿತೇಂದ್ರಬ್ರವೀಮಿತೇ ವಚಃ ಇತಿ ಷಷ್ಠೋಧ್ಯಾಯಃ.
1: ಓಂ ನಮಃ ಶಿವಾಯ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: അല്ലെങ്കിൽ ഇന്ന വസ്തു എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവം ഉണ്ടാവുകയില്ല. ഒന്നിനെ അനുഭവിക്കണം, എന്നാലേ എനിക്ക് സുഖമുള്ളൂ തോന്നിയിട്ടുള്ളൂ. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ അനുഭവിക്കപ്പെടുന്ന വസ്തുവും താനും ഒന്നായി തീരുക. ഒന്നായി തീരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഒന്നായി തീരുകയാണ് വേണ്ടത് വെച്ചാൽ രണ്ടാമത്തെ പ്രകാശം ഉണ്ടാകണം. രണ്ടാമത്തെ അനുഷ്ഠിച്ച് ചെയ്യാനർത്ഥം എല്ലാവരും തന്നെ ഒന്നാണല്ലോ. പറയും പഞ്ചകാര മധുരമാണ്, അങ്ങനെ മധുരമയമായി നിൽക്കുന്ന പഞ്ചകാര എനിക്ക് പഞ്ചാരിയായിട്ട് എനിക്ക് പഞ്ചകാരിയാവണ്ട, മധുരത്തെ അനുഭവിച്ചാൽ മതി എന്ന് ഒരാൾ പറയുന്നു വിചാരിച്ചോളൂ. അത് ന്യായമാണ്. പഞ്ചാരിയാവുകയാണെങ്കിൽ ധാന്യം ജീവിച്ചിരുന്നു ഒന്നാവുക എന്നുള്ള അവസ്ഥയിലാക്കാം. അത് വേണ്ട, എനിക്ക് മധുരത്തെ അനുഭവിച്ചാൽ മതി, പഞ്ചാരി നിന്നാ മതി എന്ന് പറയുന്നോളൂ. ഇപ്പോഴും അങ്ങനെ പറയുന്ന ഒരുപാട് ഭക്തന്മാരുണ്ടെന്ന് എനിക്ക് ഇത് വേണ്ട. ഈ വേദാന്തികളുടെ ഒന്നായി തീരുന്നത് വേണ്ട, പഞ്ചാരി ആവണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പഞ്ചാരി അനുഭവിച്ചാൽ മതി. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചാരി തന്നെ ഒന്നാവരാണ്. പഞ്ചാരി എങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് മധുരം വെക്കുമ്പോഴൊക്കെ ചെയ്യാനുണ്ട്. താനും പഞ്ചാരിയും അനുഭവിച്ചു കഴിഞ്ഞ വിചാരിച്ചവർക്ക് പഞ്ചാരി കാണും താനില്ല. അത് എപ്പോൾ നിന്ന് മധുരത്തെ അനുഭവിച്ചോ അപ്പൊ പഞ്ചസാര നിർവഹിച്ചാകും, അല്ലെങ്കിൽ താൻ പഞ്ചാരി കുടിച്ചാകും. പിന്നെ ആ പഞ്ചാരിയെ കാണാൻ പറ്റില്ല. അപ്പോ താനും ആ നിത്യവും ഒന്നായി തീരുമ്പോഴാണ് അനുഭവിച്ചു എന്നുള്ള അവസ്ഥ തൃപ്തി തരുന്നത് എന്നർത്ഥം. മറ്റാരുവരെയും നിനക്കെ ഊഹം മാത്രമേ പഞ്ചാരം വരാണെങ്കിൽ അതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും എല്ലാവരും കണ്ട തനിക്ക് സ്വാനുഭവം ഉണ്ടാവണം എന്ന് വെച്ചാൽ അനുഭവിക്കണം. അനുഭവിച്ചു കഴിഞ്ഞ് വിചാരിച്ചോളൂ, പിന്നെ കണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നുള്ളതായി നിലവിലെന്നർത്ഥം. അപ്പോ എപ്പോഴാണ് ഇതിന്റെ ആ അനുഭൂതി ഉണ്ടാകുന്നത്, സുഖദുഃഖാത്മകമായിരിക്കുന്ന അനുഭൂതി എപ്പോഴും ഉണ്ടാകുന്നു, ഏകത്വത്തിലേ ഉണ്ടാകുന്നുള്ളൂ, ദ്വൈതത്വം ഉണ്ടാവുന്നില്ല. അപ്പോ ഏകത്വമാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ആത്മാവിന്റെ അനുഭവം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്, താൻ ആത്മാവിൽ നിന്ന് വേറെയാണെന്നുള്ള തോന്നലുണ്ട്. നിങ്ങൾ വേറെ ആയിട്ടില്ല, വാസ്തവത്തില് വേറെയായി എന്നുള്ള തോന്നൽ മാത്രമാണ് ഉള്ളത് എന്നർത്ഥം. എന്നിട്ട് ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയുന്നു. ഞാൻ മനസ്സാണ്, ഞാൻ ജീവനാണ്, ഞാൻ ശരീരമാണ്, ഞാൻ എന്നെ വിളിച്ചിട്ട് ഇന്ന ആളാണ്, മനുഷ്യനാണ്, പുരുഷനാണ്, ഇങ്ങനെ ഒരു നൂറായിരം പിന്നെ ആ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആ അനുമാനങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ആത്മാനുഭവം നഷ്ടപ്പെടാൻ കാരണം. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും ആത്മാവ് എല്ലാവരും കൊണ്ട് ആയിട്ടില്ല, അല്ലാതെ കൊണ്ട് ആവാനില്ല. കാരണം ആത്മാവിന് അന്യമായിട്ട് മറ്റൊരു വസ്തുവില്ല എന്നെനിക്ക്. ആത്മാവ് അല്ലാണ്ട് ഇതിന് എന്താവും, താനെന്നൊരു വ്യക്തി ഉണ്ടെന്നെക്കോളും ആ വ്യക്തി ഉണ്ടെന്ന് ബോധിക്കുന്നതോളം കാലം താൻ ആത്മാവ് മാത്രം, എന്നോട് വേറെ യാതൊന്നും അല്ല എന്നത്. അങ്ങനെ അല്ല എന്നുള്ള തോന്നല് ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുണ്ടെന്ന് അവ സത്യമാണ് എന്നുള്ളതായ വിശ്വാസത്തിൽ ഈ പരമാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ എല്ലാ വസ്തുക്കളുടെയും അനുഭവം അങ്ങനെ തന്നെയാണ്. ഇനി അതിന് ചിരകാല പരിചയം വരുവായിട്ട് അവ തന്നെ വേറെയാണെന്നും അവയെ അനുഭവിക്കുമ്പോഴേ തനിക്ക് കൃത്യസ്ഥത വരുള്ളൂ എന്നുള്ള തോന്നലാണ് എന്നർത്ഥം. ഈ വാസ്തവത്തിൽ അനുഭവം എന്നുള്ളത് തന്നെ ഈ മനസ്സിന്റെ കൽപ്പനയല്ലാതെ പരമാർത്ഥമല്ല എന്നർത്ഥം. വിശക്കുന്ന ഒരാൾക്ക് വിശക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ പഴയ ആഹാര പദാർത്ഥങ്ങളുടെ പേര് കേട്ടു, അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ കണ്ടു, വിചാരിച്ചു, അതുകൊണ്ട് മാറി വഹിച്ചത് മാറില്ല. അപ്പൊ എപ്പോഴാ അനുഭവം ഉണ്ടാകുന്നത്, അത് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. കഴിച്ചെന്താ ആ പദാർത്ഥം തന്നെ ഒന്നാകും. അപ്പോഴല്ലേ അത്ഭുമാർഗങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എല്ലാ അനുഭവവും ഇതുപോലെ തന്നെയാണ്. അന്യപദാർത്ഥങ്ങളുടെ തടസ്സം കൊണ്ടാണ് ഒന്നിനും ചേരാൻ തടസ്സപ്പെട്ടു. ആത്മാവാണ് താൻ ബോധിക്കേണ്ട തടസ്സം. ആത്മീയതരങ്ങളായിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബന്ധം. ആത്മീയതരങ്ങളായിരുന്ന വസ്തുക്കളെയാണ് പൊതുവെ അനാത്മാകങ്ങൾ പറയുന്നത്. ആ അനാത്മാക്കളുടെ വാസ്തവത്തിൽ ഇല്ലാത്തവയാണ്. ആത്മാവ് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇതിന് അനാത്മാവ് ഉണ്ടായിട്ടില്ല ഇതാണ് പരമാത്മ. പക്ഷേ ഉണ്ടായി എന്നുള്ള തോന്നലാണ്. സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി നിൽക്കുന്നു. മോതിരം എന്നുള്ള ഒരു വസ്തു ഇല്ല, സ്വർണത്തെ തന്നെയാണ് മോതിരമായിട്ട് കാണുന്നത്. ഇനി അപ്പോ മോതിരമായി കാണുമ്പോ സ്വർണത്തെ മറന്നിട്ട് ഇത് മുതലാണ് മുതലാണ് പറയുന്നത്. ഈ വാസ്തവത്തിൽ സ്വർണം തന്നെയാണ്. സ്വർണമാണ് എന്നുള്ള ബോധം ഉണ്ടാകാതിരിക്കുന്ന കാലത്തോളം അയാൾക്ക് സ്വർണത്തെ കാണാൻ കഴിയില്ല, ഈ മോതിരത്തെ മാത്രമേ കാണാൻ കഴിയൂ. അതുപോലെ സ്വർണമാണെന്ന് ബോധിച്ചാൽ മോതിരത്തെയും കാണുന്നില്ല. അപ്പൊ മോതിരത്തിന്റെ അനുഭവം മേലക്കും ഉണ്ടാവുന്നില്ല. അപ്പോ സ്വർണത്തിന്റെയും മോതിരത്തിന്റെയും ഈ അനുഭവം വരുന്നുണ്ടാവുന്നു മനസ്സിന്റെ വൃത്തിയാണ്. ഒരാള് വളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ വന്നതായ സമയത്ത് തീറ്റില്ല, ഒരു മുട്ടയില്ല, കറി കൊടുത്താൽ മുട്ടയിട്ടാണ്. വളക്ക് വീട്ടിൽ പോയി കുറച്ച് തീ വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ട് വളക്ക് കൊണ്ട് പോവാണ് തീ വാങ്ങാനായിട്ട്. ഈ വളക്ക് അഗ്നി ഇരുന്നിട്ടും ഇരുന്ന് കത്തിച്ചെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് ചോദിച്ചില്ല. അഗ്നി ഒന്നേ ഉള്ളൂ, ഇത് അഗ്നിയാണ്, ഇത് ഒന്ന് തീയാണ്, ഇനി വേറൊരു തീ ആവശ്യമില്ല എന്ന് തോന്നാതെ ആ വളക്കും കത്തിച്ചിട്ട് എഴുത്തത്തിൽ ഇങ്ങനെ പോവാമെങ്കിലും വിലക്ക് കത്തിച്ച് പോവുകയാണ് ഇനി വാങ്ങാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. ഇതെങ്ങനെയാണോ ഇതുപോലെയാണ് ദൃശ്യവസ്തുക്കളെ അന്വേഷണം നടത്തുന്നത്. അർത്ഥം ദൃഷ്ടാവായിരിക്കുന്ന താൻ തന്നെ ഈ വാസ്തവത്തിൽ ആ അനുഭവിച്ച രൂപമാണ് എന്നർത്ഥം. തന്നെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോ ഇന്നലെ ഭാഗവത്തിൽ തന്നെ നമ്മുടെ വാസ്തവത്തിൽ വസ്തുത്വ രൂപത്തെ അറിയുമ്പോൾ മനസ്സിന്റെ വൃത്തികൾ അടങ്ങുന്നു. വൃത്തികൾ അറിഞ്ഞാലേ അത് അറിയുക. മനസ്സിന്റെ വൃത്തികൾ അടങ്ങിയാൽ ദേശപ്പോ ദാഹം, സുഖം, ദുഃഖം, രാഗം, ദോഷം, ഭയം, ക്രോധം ഇത്യാദി ആ ഭാവങ്ങളെല്ലാം ഇല്ലാതെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിന്റെ അനുഭവം ഉണ്ടാവുക? ആത്മാനുഭവം ഇല്ലാതെ കൊണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ആത്മാനുഭവത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ അനാത്മ സംബന്ധങ്ങളാണ്. അനാത്മ വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നിട്ടും അവയുണ്ടായി എന്നും അവ സത്യമാണ് എന്നുള്ളതായ വിശ്വാസമാണ് ഇത് ബ്രഹ്മ അനുസന്ധാനം കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മ ഉപാസനം കൊണ്ട് ഇല്ലാതെ ഉണ്ടായിരിക്കുന്നത്. ആ ബ്രഹ്മോപാസനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നിലുള്ള ബോധം ചിന്തിച്ചതറി ഇന്ദ്രിയാദി ദ്വാരങ്ങൾ കൂടെ പുറമേക്കൊന്ന് പോകുന്നതിനെ തടയണം. അപ്പോ യമനിയമങ്ങളെ കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ തടഞ്ഞ് ആ

അനേക ചിത്രങ്ങളുള്ള ദ്വാരങ്ങളുള്ളതായ കുളത്തിന്റെ ഉള്ളിൽ വെച്ചതായ ഒരു വിളക്കിന്റെ പ്രകാശം എങ്ങനെയാണോ എല്ലാ ദ്വാരങ്ങൾ കൂടിയും ഈ പുറമേക്ക് പോകുന്നതായതുപോലെ ഈ ഇന്ദ്രിയങ്ങളെ നിശ്ചയിച്ചിരിക്കുന്ന പ്രാണൻ ഇവയിൽ കൂടെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തെയാണ് ഇന്നലെ അവിദ്യ എന്ന് പറയുന്നത്. അത് തന്നെ ആ ദ്വാരങ്ങളെ തടഞ്ഞ് ഇന്ദ്രിയ മനോബുദ്ധികളെ തടഞ്ഞ് അന്തർമുഖമാക്കി തീർക്കുമ്പോൾ അത് കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രീകരിച്ച് നിരുപാധികമായിരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഈ വിദ്യ കൊണ്ടാണ് ആത്മാവിനെ അറിയാൻ സാധിക്കുക. ഈ അവിദ്യയാണ് ആത്മാവിനെ അറിയാനുള്ള ഉപകരണം എന്നത്. അവിദ്യയാണ് വിഷയങ്ങളെ അറിയാനുള്ള ഉപകരണം. വിഷയങ്ങളും അവിദ്യയും ഇല്ലാത്തതാണ്. ആത്മാവും ജ്ഞാനവും അല്ലെങ്കിൽ വിദ്യയും സത്യമാണ്. ഇല്ലാത്തതാണെങ്കിലും സത്യമായിരിക്കുന്ന ആത്മാവിനും വിദ്യയ്ക്കും മറവായിരിക്കുന്നു അവിദ്യാകാര്യങ്ങളാകുന്ന വിഷയങ്ങളും അവിദ്യാസ്വരവുമായിരിക്കുന്ന ബോധവും. ഈ സമ്പ്രദായത്തിനെയാണ് അജ്ഞാനം. അപ്പൊ ഈ അജ്ഞാനമാണ് ദുർഗ്ഗ്രഹ്യങ്ങൾക്ക് ദ്വൈതം കൽപ്പിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ കാരണം എന്നത്. ഏതുവരെ ആ അജ്ഞാനം നിലനിൽക്കുന്നുവോ പറഞ്ഞില്ലേ, അപ്പോ തീവ്രമായിട്ടുള്ള ജ്ഞാന പ്രക്രിയ ചെയ്യണം. ജ്ഞാനം ചെയ്യാനുള്ള തടസ്സം ഇതാണ്. ഈ ബോധം ചിന്തിച്ചെറിയ പോയിരിക്കുന്നു നാനാഭാഗങ്ങളിലേക്ക് ഇതാണ് എന്നൊക്കെ കാരണം. അപ്പൊ അതിനെ മൂഢന്മാരായിരിക്കുന്ന ആളുകളാണ് ഇത് സത്യമാണ് എന്ന് പറയുക. ഈ ആ പരമാർത്ഥ ബോധമുള്ളവരെ സത്യത്തെ അറിഞ്ഞ ഒരാള് ഒരിക്കലും ഈ അനാത്മ വസ്തുക്കളെ സത്യമായിട്ട് ബോധത്തെ അംഗീകരിക്കുകയോ ചെയ്യാറില്ല. അനാത്മ വസ്തുക്കൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എങ്കിലും ഉണ്ടായി ബോധിക്കുമ്പോ സാധാരണ ഇതിന്റെ ഈ തത്വസംഹിതയുടെ തന്നെ പ്രതിരൂപമായി കൽപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഇപ്പൊ ക്ഷേത്ര ദർശനമൊക്കെ നമ്മൾ ചെയ്യുന്നു. ഈ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു അന്തരമായിരിക്കുന്ന ആത്മചൈതന്യം. ആ പഞ്ചകോശങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലുള്ളതായ അഞ്ച് പരീക്ഷകൾ. അതായത് ആ പ്രാകാരം പിന്നെ വലിയ വട്ടം, ഈ പ്രാകാരം വലിയ വട്ടം, അടക്കമാടം, ചിറ്റമ്പലം, പ്രാസാവം, ഇങ്ങനെ അഞ്ച് പരീക്ഷകളെ ക്ഷേത്രത്തിൽ കാണാം. മതിലിനെയാണ് പ്രാകാരം എന്ന് പറയുന്നത്. പിന്നെ മതിൽ കഴിഞ്ഞാൽ ഉള്ളിൽ ചേർന്നാൽ പിന്നെ മതിലകം. ആ മതിലകത്ത് പുറമെ ക്ഷേത്രത്തിന്റെ പുറത്ത് വെലിക്കലുകൾ വെക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ആ വെലിക്കലുകൾ വെക്കുന്ന സ്ഥാനത്തിനെയാണ് വലിയ വട്ടം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലാണ് വിളക്ക് മാറെന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് ചിറ്റമ്പലം. ചിറ്റമ്പലത്തിന്റെ ഉള്ളിലാണ് പ്രാർത്ഥന. ഈ അഞ്ച് പരിധികളാൽ മറയപ്പെട്ടിരിക്കുന്നവയാണ്. അമ്പലത്തിന്റെ പുറത്ത് പോയാണെങ്കിൽ ലേവനെ വെച്ചിട്ട് കഴിയും കഴിയില്ല. എന്താ കാരണം? ഈ അഞ്ച് പരിധികളെ കൊണ്ടാണ് നിങ്ങൾക്ക് ലേവനെ ധരിപ്പിക്കുക വേണ്ടത്. എന്നാ ഇതിനെ ഈ അഞ്ച് പരിധികളൊക്കെ പൊളിച്ച് കളഞ്ഞൂടെ. ശിവലിംഗം മാത്രം പോലെ ചോദിച്ചാൽ ആ ശിവലിംഗത്തെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഈ അഞ്ച് പരിധികളെയും കഴിഞ്ഞാൽ ഒന്നിനോടും ബന്ധപ്പെടാറെന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നു ശ്രീകോവില്. അതായത് ദേവപ്രാസാദം എന്ന് പറഞ്ഞു തന്നത് അതിലാണ് ആത്മാവിന്റെ അല്ലെങ്കിൽ നിമിഷത്തിന്റെ അവസ്ഥ. അങ്ങനെ ശ്രീകോവിന്റെ ഉള്ളിലുള്ളതായി ദേവനെ കാണാനാണ് നിങ്ങൾ പോകുന്നത് എന്നർത്ഥം. ആ ദേവൻ അവിടെ ശ്രീകോവില് പിന്നെ ഒന്നിനോടും ബന്ധപ്പെടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അത് ഹൃദയമാണ്. ആ ഹൃദയാന്തർമാണ് ആത്മാവ് എന്നർത്ഥം. ഞാനോ ഒരണിയാൻ മഹത്വമണിയാൻ ആത്മാർത്ഥോ ഗുഹായ. ഇവിടെ ഗുഹ എന്ന് പറഞ്ഞത് ഗുഹ എന്ന് പറഞ്ഞത് ഹൃദയഗുഹയിലാണ് വർത്തിക്കുന്നത്. അണുവിൽ വെച്ച അണുവായി മഹത്തിൽ വെച്ച മഹത്തായി ഇരിക്കുന്ന ആത്മാവ് ഹൃദയഗുഹയിൽ എല്ലാവർക്കും വർത്തിക്കുന്നു. ആ ഹൃദയഗുഹയെയാണ് ശ്രീഗോഹലായിട്ട് കത്തിച്ചത് എന്നർത്ഥം. ഈ അതിന്റെ ഉള്ളിൽ ഇരിട്ടാണ്. ഇപ്പോ ഈ 10 ലക്ഷം ഉൾപ്പെടെ ചെറുതാക്കിയത് അമ്പലം ഉണ്ടാക്കി നിൽക്കുന്നു. എന്നാലും ശ്രീഗോഹലി ചെറുതായി. അപ്പൊ അമ്പലത്തിൽ കഴിഞ്ഞാൽ ഗോപുരത്തിന്റെ വാതിൽ നോക്കാം, നല്ല ആനവാതിലായിരിക്കും. ആനയ്ക്ക് കിടക്കാൻ സാധിക്കും ഗോപുരത്തിലൂടെ. ശ്രീകോവിലെത്തുമ്പോൾ ചെറിയ വാതിലാണ്, ഒരു ഇരുന്ന വാതിലാണ്. കുഞ്ഞു കിടക്കണം അകത്തേക്ക്, അത് ഉയരം ഉണ്ടാവില്ല. കുഞ്ഞു കിടക്കണം. പിന്നെ കാറ്റും പരിശോധിക്കില്ല. ഈ ചെറിയ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ എന്ന് കാണണം. എന്താ അതിനുള്ളത്? അതാണ് ഹൃദയത്തിന്റെ സ്വഭാവം. പിന്നെ അത് കാരണത്താൽ അവിടെ ഉള്ളിലുള്ളതായ ദേവനീയതായ ശിവലിംഗത്തെ നിങ്ങൾക്ക് കണ്ടുകൂടാൻ പറ്റില്ല. കാരണം ഇരുട്ടാണ്. ഇപ്പോ ഇരുട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ നടയിലെത്തി എന്താണ് തിരുമുമ്പിലെത്തി വിചാരിച്ചോളൂ. എന്നാലും ദേവനെ കാണാൻ കഴിഞ്ഞില്ല അകത്തിയിട്ടില്ല. അപ്പോ വഴക്ക് വെക്കണം നടത്തും. അദ്ദേഹത്തെ അടുത്തെത്തി നിങ്ങളുടെ ബോധം എന്ന് വന്നാലും ഹൃദയാന്തമാക്കിയായിരിക്കുന്ന ആത്മാവിനെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അവിദ്യാതമസിനാണ് നമ്മളെ ആ അവിദ്യാതമസിനെയാണ് ശ്രീകോവിലുള്ള ഇരുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഇരുട്ടിനെയാണ് അവിദ്യാതമസായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? വിദ്യാപ്രകാശം വേണം. അതിലൂടെ വേണം ദേവനെ കാണാൻ. വിദ്യാപ്രകാശം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇനി അപ്പൊ വിലക്ക് വെക്കണം.

0: கற்பித்து வளர்க்கக்கூடிய அமை உள்ளதாக தேவனை காணுங்க. அப்ப நம்ம போகும்போ தேவனை காணாம வேண்டி போகணும். ஆளு செய்யணும் எண்ணெயும் ஐயோ கற்பூரம் கொண்டு போகணும். எண்ணெயும் ஐயோ வச்சுட்டு வளர்த்து வைக்கணும். அல்லது கற்பூரம் கட்டிக்கணும். ഇതാണ് മൂന്നർത്ഥം. ഇവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരുവനന്തപുരത്ത് അവിടെ വളരെ ദീർഘമായിട്ടിരിക്കുന്നു. കാരണം മൂന്ന് നടയും ആ ദേവന്റെ വിഗ്രഹം മുഴുവൻ കാണാൻ വേണ്ടി മൂന്ന് വിക്കൽ കൂടെ നോക്കണം. ആ മൂന്ന് വിക്കലും കർപ്പൂട കാലിച്ച് പിന്നെ കത്തിച്ച് കാണിച്ചായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിട്ട് എന്ന പ്രശ്നമില്ലാണ്. അപ്പൊ ആ കർപ്പൂരം അല്ലെങ്കിൽ ഈ വളരെ ദീപം എന്താണ് ചെന്നാൽ വിദ്യാപ്രകാശമാണ്. ആ വിദ്യ പ്രയത്നിച്ചുണ്ടാക്കിയതാണ് സ്വഭാവനെ ഉള്ളതാണെങ്കിൽ കൂടിയും അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കേണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിദ്യയാൽ മറയപ്പെട്ടത്. അപ്പോ അതാണ് പറഞ്ഞത് മഹാചിത്രകടോദരത്തിന്റെ മഹാദീപ പ്രഭാവാർത്ഥം. ഈ പുറമേക്കുള്ളതായി ദ്വാരങ്ങളെ അടയ്ക്കാത്തത് കൊണ്ട് അകത്തുള്ളതായി ദീപപ്രകാശം മുഴുവൻ എങ്ങനെയാണോ ദ്വാരങ്ങളും കൂടെ പുറമേക്ക് പോകുന്നത്, ഇതുപോലെ അകത്തുള്ള ആത്മപ്രകാശം ഇന്ദ്രിയ മനോദ്വാരങ്ങളിൽ കൂടെ വെളിയേറി പുറത്തുള്ളതായ ഈ നാനാ നാമരൂപം കൽപ്പിതങ്ങളായുള്ള നാമരൂപങ്ങളെ സത്യബുദ്ധിയോടുകൂടി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ വിദ്യാജ്ഞാനം എന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് വിദ്യാസ്വരൂപമാക്കി തീർക്കുമ്പോഴേ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ട അവിദ്യാതമത്തിൽ മുങ്ങിയിരിക്കുന്ന ദേവനെ അഥവാ ആത്മാവിനെ ഇനി ഏതാണ് ഈ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മാങ്ങ എഴുതി കാണിച്ചു കുട്ടികൾ വായിക്കാൻ പറഞ്ഞു അച്ഛനെ പഠിക്കുന്നുള്ളു. മാങ്ങ എഴുതി കാണിച്ചു കുട്ടിക്ക് അതറിയില്ല. മാങ്ങുള്ള അച്ഛനും ശരിക്കും മനസ്സിലായില്ല. അതിന് കുട്ടി വായിക്കാനും അറിയില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറന്നു. ഇതെന്താ വായിക്കാന്ന് പറയുമ്പോ അറിയില്ല. അപ്പൊ അറിയിപ്പിക്കാൻ വേണ്ടി മാങ്ങ ചിത്രം മാറ്റി ഇതെന്താ അത് മാങ്ങിയാട്ട ബുദ്ധി അതന്നെ എഴുതിയിരിക്കുന്ന ഇതുപോലെ അറിയാത്തതായ ആത്മസ്വരൂപത്തിന്റെ ചിത്രം വരച്ച് കാണിക്കുകയാണ് ഈ അമ്പലം കൊണ്ട് അപ്പോ അച്ഛനെ നോക്കി വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ചിത്രം കണ്ടാൽ അറിയുമല്ലോ. ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് സേവനെ തൊഴാനായി പോകുന്നു ആശുപത്രി ആ നടയിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ണടഞ്ഞു പോകും. വേണമെന്ന് വിചാരിച്ചിട്ടല്ല തന്നെത്താനേ കണ്ണടഞ്ഞു പോകുന്നു. എന്താ അറിയാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ആത്മാവിന്റെ പ്രചോദനമല്ല അവിടെയല്ല ഇവിടെയാണ് കാണാനുള്ളത് എന്നൊക്കെ പുറത്തല്ല അകത്താണ് കാണാനുള്ളത് എന്നുള്ള പ്രചോദനമാണ് കാണിക്കുന്നത്. അപ്പൊ അന്തർമുഖമായി തീരണം ബോധം നിരുപാധികമായി തീരണം. നിരുപാധികവും അന്തർമുഖവും അദ്വൈതവുമായിരിക്കുന്ന ബോധം കൊണ്ടാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കുക. അങ്ങനെ ആക്കി തീർക്കുന്നില്ല ബോധത്തെ എന്നുള്ളത് കൊണ്ടാണ് ആത്മോപാസനം സാധിക്കാതിരിക്കുന്നത്. ആത്മവിചാരം ചെയ്ത് ആത്മവിചാരം ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ വിദ്യയായി മാറും പൊട്ടിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അമ്പലത്തിൽ പോയാലും കണ്ണടച്ചു. നിങ്ങൾ കണ്ണടച്ചെന്ന് വരുമ്പോ ബോധം ഉദ്ധരിക്കും. ഉദ്ധരിച്ച് പോവാൻ വേണ്ടിയാണ് കണ്ണടക്കുന്നത് എന്നർത്ഥം. ഈ മാറി ജനിക്കുന്ന സമയത്ത് കണ്ണടച്ചു. ഇനി മനസ്സിലൊന്നും വിചാരിക്കരുത്. കണ്ണടയ്ക്കണം, ഉച്ചത്തിൽ ഇരിക്കണം. ഇതിനെ ഉച്ചത്തിൽ ഇരിക്കുന്നത് പുറമെയുള്ള ആളുടെ ശബ്ദങ്ങളും കേൾക്കാതിരിക്കാം. അപ്പൊ പുറമെയുള്ളവരെയൊന്നും കേൾക്കാറുണ്ട്. ഈ തന്റെ ചുറ്റുപാടുള്ളവരെ അറിയാറുണ്ട്. ബോധത്തെ അന്തർമുഖവും ഏകാഗ്രവുമായി ചേർക്കുന്നു. ഇതാണ് വിദ്യാർത്ഥികൾ. അങ്ങനെ ഇപ്പോൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഏകാന്ത സ്ഥലത്ത് പോയി ഇരിക്കണം. അവിടെ ശബ്ദങ്ങളൊന്നും കേൾക്കരുത്. ഇനി വാതിലൊക്കെ അടയ്ക്കണം, ജനലും വാതിലും ഒക്കെ അടയ്ക്കണം. തുറന്നുകളൊന്നും കാണരുത്. ഇനി കണ്ണടയ്ക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖങ്ങളാക്കി തീർക്കണം. ക്രമത്തിൽ ബോധം ഒരു പ്രകാരത്തിനും പുറത്തു വരാൻ സമ്മതിക്കാറുണ്ട് അന്തർമുഖമായി. എന്നിട്ടാണ് ധ്യാന പ്രക്രിയ ചെയ്യാൻ പറയുന്നത് എന്നർത്ഥം. അത് എന്തിനു വേണ്ടിയാണ് ഈ അവിദ്യ വിദ്യാഭ്യാസം. അവിദ്യ വിദ്യയാവാത്തത് കൊണ്ടാണ് ആത്മാവാസനം ചെയ്യാൻ കഴിയാത്തത്. ആത്മവാസനം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അധ്യാരോപാധിഷ്ഠാനങ്ങൾ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യങ്ങൾ. അത് ഒന്നാണെന്ന് ബോധ്യമെന്നും അനുഭവം വന്നിട്ടുള്ളൂ. അദ്വൈതം സിദ്ധമായി ദ്വൈതം നഷ്ടപ്പെടുന്നു. അങ്ങനെ ദ്വൈതഭാവം നീങ്ങിയിട്ട് അദ്വൈതവും സത്താമാത്രവുമായിരിക്കുന്ന ഭാവം സ്വയം പ്രകാശിക്കാനിടയായി തീരുന്നു എന്നർത്ഥം. അപ്പൊ ഇത് തന്നെ തന്നെയുള്ളതാണ്, മറ്റൊന്നിൽ കൂടെ സാധിക്കേണ്ടതല്ല. താൻ തന്നെ അതിന് പാകപ്പുര മാത്രമേ നിൽക്കൂ ബുദ്ധിന്ദ്രിയ മനഃപ്രാണാൻ ജനാനാം അത്രകൾ പ്രഭും മാത്രാർത്ഥം ഭവാർത്ഥിച്ച ആത്മനെ അകൽപ്പനായിട്ട് ഭാഗവത്തിൽ നിന്നിട്ടുള്ളത് ശ്രുതിജീത എന്ന് പറഞ്ഞ ഒരു പ്രകടനമുണ്ട്. അപ്പോ വേദങ്ങളുടെ വേദങ്ങളാൽ ദാനം ചെയ്യപ്പെട്ടതാണ് പണിന്റെ അർത്ഥം. വേദങ്ങളൊക്കെ ഭഗവാനെ കുറിച്ചതാണെന്ന് പറയും. വേദങ്ങളെന്നല്ല അതിന്റെ അർത്ഥം. പരിച്ഛിന്ന ബോധങ്ങൾ നഷ്ടം തരിച്ചിന്റെ ബോധങ്ങളാണ് ഇങ്ങനെയും ഇപ്പൊ കണ്ണനും ഉത്തരശേരിയും നാവാസൊക്കെ. അപ്പൊ കണ്ണിൽ ബോധമുണ്ട്, അറിവുണ്ട്, പൂർണ്ണമാണോ അല്ല, രൂപത്തെ അറിയാൻ മാത്രമേ പറ്റൂ, അതാണ് തരിച്ചിന്റെ താണ്ടുള്ളത്. ശരിയിൽ അറിവുണ്ട്, പക്ഷെ എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, ശബ്ദത്തെ മാത്രമേ അറിയാൻ പറ്റൂ. നാവിൽ അറിവുണ്ട്, എല്ലാത്തിനെയും അറിയാൻ പറ്റില്ല, രസത്തെയാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലുമുള്ള അറിവ് പരിച്ഛിന്നങ്ങളാണ്, പരിച്ഛിന്നങ്ങളായിരിക്കുന്ന ബോധം കൊണ്ട് ഈ ബോധങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ഈശ്വരനെ എങ്ങനെ അറിയാം, അതിന് മറുപടി പറഞ്ഞത് ഇന്ദ്രിയ മനോബുദ്ധികള് ഈശ്വരനെ അറിയാനുള്ള ഉപകരണങ്ങളല്ല, അതുകൊണ്ട് അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചാണ്. എത്രയാളും പരിശ്രമിച്ചാലും ആവില്ല. ബുദ്ധീന്ദ്രിയ മനപ്രാണാം ജനാനാം അസജ പ്രഭു പ്രഭു ബുദ്ധി ഇന്ദ്രിയങ്ങളെ മനസ്സ് പ്രാണൻ ഇതാണ് ഈശ്വരൻ ഈ ജീവന് കൊടുത്തിട്ടുള്ളതായ വിഭൂതികൾ എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണല്ലോ എന്തോ സാധിക്കുന്നത് എന്നാണ്. അങ്ങനെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളെ കൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരത്തെ ആത്മസാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്ന സാധാരണ ആളുകളെ. പക്ഷേ അതുകൊണ്ട് സാധിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. ഈ മാത്രാർത്ഥന്റെ ഭവാർത്ഥം ചാ മാത്രാർത്ഥം ചാൽ വിജയങ്ങളെ അനുഭവിക്കാൻ ഭവാർത്ഥം എന്ന് പറഞ്ഞ സംസാരത്തെ നിലനിർത്താൻ ആത്മനെ അകൽപ്പനായിട്ട് ആത്മാവിനെ. അപ്പോ വിജയങ്ങളെ അനുഭവിക്കാനും സംസാരത്തെ നിലനിർത്താനും ആത്മാവിനെ മറക്കാനുമുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണികൾ. അതായത് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളല്ല. അപ്പോ അങ്ങനെയുള്ള ഉപകരണങ്ങളെ കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളത് ഈ ആത്മത്തിൽ പ്രയോജനപരമല്ല. എത്രകാലം പ്രവർത്തിച്ചാലും സാക്ഷാത്കാര അനുഭൂതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണികളെ അടക്കലാണ് ആത്മസാക്ഷാത്കാരത്തിന് അവയെ അടക്കിയാലാണ് ആദിത്യ വിദ്യയായി മാറുക. വിദ്യയാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ളതായ ഉപകരണം. അതുകൊണ്ട് ആ വിദ്യയെ വിദ്യയാക്കി മാറ്റാത്തത് കൊണ്ടാണ് സാധാരണ ആളുകൾക്ക് ആത്മോപാസനം ചെയ്യാൻ കഴിയാത്തത്. ആ ആത്മോപാസനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആത്മാവിനെ അറിയാത്തത്. അറിയാത്തത് കൊണ്ടാണ് ദ്വൈതം സത്യമല്ലാന്ന് ബോധിച്ചിട്ട് ആ അദ്വൈതത്തെ എല്ലാത്തിനും കാണാനുള്ളതായ കഴിവുണ്ടാകാത്തത്. അപ്പോ അധ്യാരോപാധിഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ആ ദൃദൃശ്യ ഭാവങ്ങളും ത്രികുടി ഭാവങ്ങളും എല്ലാം ഏകവും അതീതവുമായിരിക്കുന്ന ആത്മാവിന്റെ തന്നെ ഉദരങ്ങളല്ലാതെ വേറൊന്നുമല്ല. ബോധ്യാവും എപ്പോ അദ്വൈത സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ആ സാക്ഷാത്കാരം ആത്മോപാസനം കൊണ്ടുണ്ടാവും. ആ ആത്മോപാസനത്തിന് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങൾ അടങ്ങണം. അതടങ്ങാൻ ഈ മുനിമാളികളാകുന്ന അധ്യാസം വേണം, കവത്തോ അല്ലെങ്കിൽ ഭക്തിയുടെ വളർച്ചയോ അതാണ് വൈരാഗ്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പോ ഈശ്വര ശരണാഗതിയും നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തിയോടുകൂടിയ ഈശ്വരോപാസനവും ഭക്തിയുടെ ഉദ്ദീപനവും അതുപോലെ തന്നെ ദൃഷ്ടത്തുള്ളങ്ങളാകുന്ന ഈ ലോകങ്ങളിലുള്ളതായ പദാർത്ഥങ്ങളിൽ നിന്നുള്ള നിവർത്തിയും ഇതൊക്കെ ഉണ്ടാവണം. അപ്പോ ഭക്തി വൈരാഗ്യം തുടങ്ങിയതൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ ഈ നിയമനോബുദ്ധി പ്രാണങ്ങൾ അടങ്ങുന്ന ഒരാൾക്ക് അങ്ങനെ അടങ്ങിയിരുന്നു ഒരാളെ ഈ ആത്മോപാസനം സാധിക്കും. ആത്മോപാസനം കൊണ്ട് അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ. ആത്മോപാസനം കൊണ്ട് ആത്മസാക്ഷാത്കാരവും സാക്ഷാത്കാരം കൊണ്ട് ദ്വൈതത്തിന്റെ അഭാവവും അദ്വൈതത്തിന്റെ ദേഹം പ്രാണോടി ആത്മാവിന്റെ വിധങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഓരോരുത്തരും ആത്മബോധമില്ലാത്ത പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകൾ മനസ്സാണ് ആത്മാവ്, ശരീരമാണ് ആത്മാവ്, ജീവനാണ് ആത്മാവ്, ഇങ്ങനെ പല പ്രകാരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ അവരുടെ ശരിയായ മൂർത്തത കൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ അറിയില്ല. ഈ പറയുന്ന ആളെ ശരീരമാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് പറയില്ലേ പറയുന്ന ആളെ, ആ പറയുന്ന ആളാണ്. ഇന്ദ്രിയങ്ങളാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെന്ന് പറയായിരിക്കുന്നു. മനസ്സാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് പറയായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഏതേതിനെ ചൂണ്ടിക്കാണിക്കുന്നുവോ ഇതാണ് ആത്മാവ് ഇതാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുവോ ആ ചൂണ്ടിക്കാണിക്കുന്ന ആള് അവയിൽ നിന്നെല്ലാം വേറെയായിട്ട് ഈ കാരണത്താൽ ആത്മാവ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവർക്കല്ല എന്ന് ബോധിക്കാൻ കഴിയും. ദേഹം പ്രാണോട് ഇന്ദ്രിയാഞ്ജലി ജലാമുദ്ധിന്റെ ശൂന്യം വിധവും ശ്രീബാലാന്തജരോപമാസ്വാമിത്രാന്താവൃത്തം മായാശക്തിവിലാസലത്തിന മഹാമോഹ സംഹാരിണി തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണോട് ഇന്ദ്രിയാഞ്ജലി ജലാമുദ്ധിന്റെ ശൂന്യം വിധവും ശരീരത്തെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ചഞ്ചലയായിരിക്കുന്ന ബുദ്ധിയെയും അവസാനം ശൂന്യത്തെ കൂടി ആത്മാവാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവരും ഒരു പ്രകാരത്തും ശാസ്ത്രജ്ഞന്മാരാണ്, ഒന്നും അറിയാത്തവരാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ അവരുടെ ശാസ്ത്രം അതുവരെ എത്തിയിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ എന്താണ് മൂത്തന്മാരെന്താ ഈ ശരീരമാത്മാവാന്മാരെ ശരീരമാണ് ആത്മാവെന്ന് പറഞ്ഞു. കാരണം ശരീരമില്ലെങ്കിൽ എത്തിക്കൊള്ളില്ല. ശരീരം കൊണ്ടാണ് ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. ഈ നല്ലതും ചിട്ടയായിട്ടുള്ള അനുഭവങ്ങൾ ശരീരത്തിനെ രോഗപ്പെടുത്തിട്ട് അവസരമായിട്ട് എന്നാൽ നമുക്ക് വെച്ചിട്ടുണ്ട്. ആരോഗ്യത്തോടുകൂടി എന്നാൽ സന്തോഷമുണ്ട്. ശരീരം കൊണ്ട് എല്ലാ തരത്തിലുള്ളതായ സുഖങ്ങളെയും നമ്മൾ അനുഭവിക്കുന്നു. ശരീരം പോകുമ്പോൾ, അതായത് മരിക്കുമ്പോൾ എല്ലാവരും വിഷമിക്കുന്നു. ശരീരം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നു. ഈ ഒരു കാരണങ്ങളെ കൊണ്ട് ശരീരമാണ് ആത്മാവ് എന്ന് പറയാൻ അങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഒരു പിന്നെ സൂത്രമുണ്ട്, അതിന് ചാർവാക ദർശനം. ചാർവാകവും ഒരു ദർശനമാണ്. സർദർശനങ്ങൾ ആണല്ലോ നമ്മള് നേരത്തെ പറഞ്ഞത്, പ്രസിദ്ധങ്ങളായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ. ആ സർദർശനങ്ങളിൽ രണ്ടെണ്ണം കൂടിയുണ്ട്, ചാർവാക ദർശനവും ബൗദ്ധ ദർശനവും കൂടിയുണ്ട്. അപ്പോ അതിൽ രണ്ടും എട്ടാണ് നമ്മുടെ ദർശനങ്ങൾ പറയും. പക്ഷെ ഇത് രണ്ടും ആരും ഉപയോഗിക്കാറില്ല, പരിചയ പരിധിക്കുകയും ചെയ്യാറില്ല. അന്നത്തെ ചാർവാക ദർശനവും അതുപോലെ തന്നെ ബൗദ്ധ ദർശനവും നോക്കാം. ബൗദ്ധ ദർശനം എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെ തത്വശാസ്ത്രം നോക്കാം. അതും ഈ ഹിന്ദുമതത്തിന്റെ തന്നെ അവാന്തര, നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ തന്നെ അവാന്തര വിഭാഗമാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ തത്വശാസ്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഇനി എവിടെയാണ് ശൂന്യവാദം നോക്കാം. അവസാനം ഇവിടെ ശൂന്യമാണ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് ശൂന്യം പറഞ്ഞാൽ ഓരോന്നിനെ നിരൂപിച്ച് നിരൂപിച്ച് നിരുന്നതായിട്ട് ഇനി ഒന്നും നിരൂപിക്കാൻ ബാക്കിയില്ലാതെ കൊണ്ടായിരിക്കുന്നു, ഒന്നും ഇല്ലാതെ കൊണ്ടായിരിക്കില്ല. അപ്പൊ ശൂന്യത മാത്രമാണല്ലോ ചേർത്തിക്കുന്നത്, അത് ശൂന്യമാണ് എന്ന് പറയാറുണ്ട് അവിടെ നട്ട. പക്ഷേ ചെറിയ വിശിഷ്ടം പറയുന്നു അല്ലാതെ കൂടെ ആ വസ്തുതത്വത്തെ ശരിയാണെന്ന് മറിഞ്ഞിട്ടുള്ളതായ പ്രതിപാദനമല്ല. ഇനി തൽക്കാലം ഇങ്ങനെ പറയുന്നു. ഈ സദ്ദർശനങ്ങളിൽ പോലും ആ വ്യവഹാരമുണ്ട്. സദ്ദർശനങ്ങളിൽ പോകും കർമ്മക പിന്നെ കർമ്മികളായിരിക്കുന്ന ആളുകളെ, കർമ്മന്മാരായിട്ടുള്ള ആളുകളെ, കർമ്മവും ഫലവുമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ കാരണം. കർമ്മം ഇല്ലെങ്കിൽ ജനനങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാൻ തോന്നില്ല. കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരും ജനിച്ചിട്ടുള്ളൂ കർമ്മം കൊണ്ടാണ് ജനിച്ചത്. കർമ്മഫലങ്ങളെ ഭജിക്കാനാണ് ജീവിക്കുന്നത്, കർമ്മഫലം കൊണ്ടാണ് ജനിക്കുന്നത്. അപ്പോ ജഗത്തിന്റെ എല്ലാവിധ മുപ്പത്തിയാറ് ഭാവങ്ങൾക്കും കാരണം കർമ്മമാണെന്ന് അവർ സമർപ്പിക്കുന്ന മാത്രം. പക്ഷേ അത് നിലനിൽക്കില്ല. അങ്ങനെയുള്ള കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? കർമ്മം എന്ന് പറഞ്ഞാൽ ആചരണ സ്വരൂപല്ലേ, ആചരിക്കുന്ന ആള് കർമ്മമല്ലല്ലോ. ആചരിക്കുന്ന ആള് കർമ്മത്തിൽ നിന്ന് വേറെയല്ലേ. ഇനിയിപ്പോ കർമ്മം മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തും ഇനിയും ചെന്നുണ്ട്. ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ കർമ്മം ഉണ്ടാവില്ല. അതുപോലെ നൈയായികന്മാര്, അതായത് പഞ്ചഭൂത വിവേകത്തമായ അവരുടെ തത്വശാസ്ത്രം, അതിനെ നിരൂപിച്ച് പരമാണു ജീവികളുടെ സംഘാത വികാരങ്ങളാണ് ജഗത്തിന്റെ സൃഷ്ടിച്ച സംഹാരങ്ങൾ നിർവഹിക്കുന്നത്. പരിണാമവാദികളാണ് നൈയായികന്മാര്, വൈശേഷികന്മാര്. പരിണാമമാണ്, ഒന്നുമായിട്ട് ഒന്നും ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല. വാസ്തവത്തില് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതായ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഒന്ന് മറ്റൊന്നായിട്ട് മാറുക, അത് ഭിന്നമായിട്ട് മാറിയിട്ട് മാറുക എന്ന രീതിയിലല്ലാതെ ഉണ്ട്. ഒന്ന് നശിച്ച് ഒന്ന് പുതുതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നില്ല, പരിണാമം മാത്രമേ ഉള്ളൂ എന്നുള്ള സിദ്ധാന്തത്തോട് കൂടിയവരാണ് മൊത്തം. അപ്പൊ പരിണാമത്തിന് എന്താ ഹേതു ചോദിക്കപ്പെട്ടതായുള്ള കാരണം നമുക്ക് പറയാൻ തോന്നി. ഇതുപോലെ മനസ്സിന്റെ വൃത്തികളാണ് ഈ പ്രപഞ്ചത്തിന് കാരണം സമർപ്പിക്കുന്നവരാണ്. പ്രകൃതിയാണ് കാരണം സ്ഥാനിക്കുന്നവരാണ് സ്ഥാനിക്കുന്നവരെ മൊത്തം. ഇങ്ങനെ ഈ സദർശനങ്ങളിൽ തന്നെ ജ്ഞാന ദർശനത്തിന്റെ പുറമെയുള്ള ദർശനങ്ങളൊക്കെ പരിശുദ്ധങ്ങളോ പൂർണ്ണങ്ങളോ അല്ല എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അപ്പൊ അന്യദർശനങ്ങൾ അങ്ങനെ അവാത്തൊരു അത്ഭുതമില്ലല്ലോ. അപ്പൊ ഈ എട്ട് ദർശനങ്ങളിൽ ജ്ഞാനദർശനം മാത്രമാണ്. അതിനുശേഷം ഇങ്ങനെ ശാസ്ത്രം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടായി ജഗത്ത് എന്നുള്ളതിന് സമർപ്പിക്കുകയാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത് പലതരത്തിലുള്ള വ്യവഹാരങ്ങൾക്കൂടെ. ഇനി അതേ സമയത്ത് ഈ ഉണ്ടായിട്ടില്ല ജഗത്ത് എന്നുള്ളതിന് ആ സമർപ്പിക്കുകയാണ് ജ്ഞാനശാസ്ത്രം ചെയ്യുന്നത്. ഉണ്ടായിട്ടുള്ള ഒന്നിനെ കാരണം അന്വേഷിക്കുന്നു, ഉണ്ടാകാത്ത ഒന്നിനെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാവാത്ത ഒന്നാണ് ജഗത്ത് എന്നുള്ളതുകൊണ്ട് കാരണാന്വേഷണം നിശ്ചയാണ് എന്ന് പറഞ്ഞ് ഉള്ളതിനെ അറിയതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ശാസ്ത്രം. ഇങ്ങനെ സന്ദർശനങ്ങളുടെ പിന്നെ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളെ നോക്കുമ്പോൾ അവരിൽ തന്നെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ പിന്നെ വിഭിന്ന ശാസ്ത്രങ്ങളായിരിക്കുമ്പോൾ പറയുന്നുണ്ട്. ദേഹം പ്രാണോ ഇന്ദ്രിയാഞ്ജലി ജടാമൂർത്തിന്റെ തുല്യമെന്നും ശരീരമാണ് ആത്മാവിനെ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ സമർപ്പിക്കാച്ചാൽ അവരുടെ ഭാഗത്ത് അത്രയേ ഉള്ളൂ. ലോകായികന്മാരും അതുപോലെ തന്നെ ചാർവാകന്മാരും ഇതുപോലെ ശരീരത്തെ പറയുന്നുണ്ട്. പ്രാണനാണെന്ന് പറയുന്നു, അതിൽ കുറച്ചുകൂടിയും ഉയർന്നുള്ള പ്രാണവാദികളായിട്ടുള്ളത്. ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്നു, ഇന്ദ്രിയവാദികളായിട്ടുള്ള ആളുകൾ. ബുദ്ധിയാണെന്ന് പറയുന്നു, ബുദ്ധിവാദികളായിട്ടുള്ള ആളുകൾ. ശൂന്യമാണ് എന്ന് പറയുന്നു, ശൂന്യവാദികളായിട്ടുള്ള ആളുകൾ. ഇവരാരും വാസ്തവത്തിൽ സത്യത്തെ അറിഞ്ഞില്ല. സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ഭാവങ്ങളെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെ സമർപ്പിക്കുന്നത്. സ്ത്രീ ബാല അന്ധ ജഡോപമാ സ്വാമിജി ഭ്രാന്താവൃത്തം മാറിന. സ്ത്രീകള് ബാലന്മാര് അന്ധന്മാര് ജഡന്മാര് തുടങ്ങിയുള്ളവരെ എങ്ങനെയാണ് വാസ്തവത്തിൽ പരമതത്വത്തെ അറിയാൻ കഴിയാത്തവരായിട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ളവരാണ് ഈ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും പറയപ്പെടുന്നവരാണെങ്കിലും സത്യത്തെ ലേശം പോലും അറിയാതെ അറിയാനുള്ള പരിശ്രമം ചെയ്യാതെ നിന്ന് കണ്ടതിനെ സത്യമായി ബോധിക്കുന്നവരാണ്. അഹമിന്റെ ഭ്രാന്ത ആ വൃത്തം മാറിന. ഞാൻ എന്റെ എന്നുള്ളതായ അഭിമാനത്തെ ഗൾഫരായിട്ട് പറഞ്ഞു അതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഇവരുടെ എല്ലാ വാദങ്ങളും മായാശക്തിവിലാസം. അതിനാണ് പരമാർത്ഥമില്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയാത്തത് കൊണ്ട് അപ്പോഴപ്പോൾ നിത്യാധ്രമം കൊണ്ട് തോന്നപ്പെടുന്നവയാണ് ഈ പറയപ്പെട്ടത്. മായാശക്തിവിലാസകൃത്യ മഹാനിയാമോഹത്തെ മഹാരി. അങ്ങനെയുള്ള ശാസ്ത്രകാരന്മാരോ ശാസ്ത്രജ്ഞന്മാരോ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് പോലും ഇത്രയധികം പ്രമാദം സംഭവിക്കാന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളുമായിട്ട് സംബന്ധമില്ലാത്ത.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thiruneriya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org. Now, we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayar. Thank you. Om Namah Shivaya.
3: എല്ലാവർക്കും എൻ്റെ പ്രണാമം. ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രിയുടെ ചർച്ച ഇന്ന് അവസാനിക്കുകയാണ്. നാലാം സൂത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്വസമന്വയ എന്നാണ് നാലാം സൂത്രം. ഉപനിഷത്തുക്കൾ അവതരിപ്പിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഉപനിഷത് വാക്യങ്ങൾ ഉദ്ധരിച്ച് സമന്വയിപ്പിക്കാം എന്നതാണ് സൂത്രത്തിന്റെ അർത്ഥം. ഇവിടെ ബ്രഹ്മം കർമ്മം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. അന്വേഷണത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദഘനമായി നിൽക്കുന്ന പരമകാരണമാണ്, പ്രപഞ്ചത്തിന്റെ പരമ കാരണം. ആ അധിഷ്ഠാനത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് കർമ്മം. ബ്രഹ്മം ബോധവും കർമ്മം ജഡവും. ജഗത്ത് മുഴുവൻ കർമ്മമാണ്, ചലനമാണ്. ചലനമാണ് കർമ്മത്തിന്റെ സ്വരൂപം. ജഗത്ത് മുഴുവൻ ചലനത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. ആദ്യം ശക്തിസ്പന്ദനം, ആ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മനസ്സ്, അതേ ചലനം കുറച്ചുകൂടെ ശക്തിപ്പെട്ടാൽ മാറ്റർ. ഇതാണ് ചലനത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ. ജഗത്ത് എന്ന പദത്തിന് തന്നെ അർത്ഥം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ ഇതൊക്കെ പണ്ട് പണ്ടേ തന്നെ കണ്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ്. എല്ലാം ചലിക്കുന്നു. ജഡമെന്ന് തോന്നുന്ന കാഴ്ച പോലും നിരന്തരം മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വണ്ണം പരമാണുക്കളായി മാറി മാറി നിന്ന് ചലിക്കുക. നല്ല ഉപകരണമുണ്ടെങ്കിൽ അതെങ്ങനെ കാണാൻ പറ്റും എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. അങ്ങനെ ചലനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ. ഈ ചലനത്തിന് അധിഷ്ഠാനമാണ് ബ്രഹ്മം. ഇവിടെ ചിന്തിച്ചു വരുമ്പോൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ചലനമുണ്ടാവാൻ പറ്റുമോ? ഈ ചോദ്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും സാധിക്കില്ല. ബ്രഹ്മം സർവവ്യാപിയാണ്, നിശ്ചലമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ, ജനിക്കാത്തതാണ്, ശാശ്വതനാണ്, പണ്ടേ ഉള്ളവനാണ്. അതിലെന്തിനാണ് കർമ്മചലനം? എങ്ങനെ വരും? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചല വസ്തുവിൽ ചലനം യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ചലനം കാണുന്നതോ? അതാണ് മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോലെ കാണുന്നതോ. ഈ ചലനരൂപമായ കർമ്മത്തിന് നിശ്ചലമായ ബ്രഹ്മത്തോട് യാതൊരു ബന്ധവുമില്ല. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലത്തിന് മരുഭൂമിയുമായി ഒരു ബന്ധവുമില്ല. കാണുന്ന ആളിന്റെ ഭ്രമം. കർമ്മത്തിന് ആചാര്യസ്വാമികൾ ചതുസൂത്രിയുടെ ചർച്ചയിൽ ഒടുവിൽ പറയുന്നു, കർമ്മത്തിന് നാല് കാര്യങ്ങളാണ് സാധിക്കാവുന്നത്: ഉത്പാദ്യം, വികാരിയം, ആപ്യം, സംസ്കാരിയം. ഇതാണ് നാല് കാര്യങ്ങൾ. ഉത്പാദ്യം ഏതെങ്കിലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുക. കർമ്മം പുതിയ വസ്തു എന്ന് തോന്നുന്ന ഒന്നിനെ ഉണ്ടാക്കുന്നു. സർവത്ര നിറഞ്ഞ് നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിനെ കർമ്മം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പണ്ടേ ഉള്ളത് കർമ്മം രൂപം കൊള്ളുന്നതിന് മുൻപേ ഉള്ളത്, കർമ്മത്തിന്റെ തോന്നൽ വരുന്നതിന് മുൻപേ ഉള്ളത്, അതിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വികാരിയം, അതിനെ രൂപാന്തരപ്പെടുത്തുക. രൂപാന്തരപ്പെടുവാൻ നിശ്ചലം, ആനന്ദഘനം, ചലിക്കാത്ത വസ്തു, അതിനെ ഇനി പൂർണ്ണം. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ പൂർണ്ണം. അതിനെ ഇനി എന്ത് രൂപാന്തരപ്പെടുത്താനാണ്? ആപ്യം, ദൂരെ ചെന്ന് പ്രാപിക്കാവുന്നത് കർമ്മം കൊണ്ട്. നമ്മുടെ വീട് ദൂരെയാണെങ്കിൽ അവിടെ ചെന്ന് ആ വീട്ടിനെ പ്രാപിക്കുക. സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം സകലരാലും പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സകലരുടെയും സ്വരൂപമാണ് ബ്രഹ്മം. ഇനി അതിനെ എവിടെ പോയി പ്രാപിക്കാനാണ്? പണ്ടു പണ്ടേ പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ബ്രഹ്മം അതിനെ ഇനി ഒരിടത്തും പോയി പ്രാപിക്കാനില്ല. സംസ്കാരികം, ചില അഴുക്കുകളൊക്കെ പറ്റിയാൽ അതിനെ മാറ്റി സംസ്കരിക്കുന്നതാണ് സംസ്കാരം. നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ബ്രഹ്മം. ഭാഷ്യത്തിലും മറ്റും ആവർത്തിച്ച് ബ്രഹ്മത്തെ വിവരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് നിത്യശുദ്ധ ബുദ്ധ മുക്തം. നിത്യശുദ്ധം, നിത്യബുദ്ധം, ഉണർന്നിരിക്കുന്നത്, ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ അനുഭവത്തോടുകൂടി ഉണർന്നിരിക്കുന്നത്. നിത്യമുക്തം, ഒരിക്കലും ഒരു ബന്ധവും ബാധിക്കാത്തത്. അതിനെ ഇനി എന്ത് സംസ്കരിക്കാനാണ്? കർമ്മം കൊണ്ട് ഈ നാല് കാര്യങ്ങളല്ലാതെ അഞ്ചാമതൊരു കാര്യം സാധിക്കാനേ ഇല്ല. ലൗകിക രംഗത്ത് പോലും ഉത്പാദ്യം, സംസ്കാരിയം, ഉത്പാദ്യം, വികാരിയം, ആപ്യം, സംസ്കാരിയം, ഇതാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ബ്രഹ്മത്തിൽ ഒരിക്കലും സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ കർമ്മവുമായി ബ്രഹ്മത്തിന് ഒരു ബന്ധവുമില്ല. ബ്രഹ്മലാഭം, അതായത് ബ്രഹ്മാനുഭവത്തെ ഗീതയും ഭാഗവതവും ഒക്കെ പറയുന്നത് നൈഷ്കർമ്മ്യം എന്നാണ്. കർമ്മമില്ലാത്ത അനുഭവാവസ്ഥ നൈഷ്കർമ്മ്യം. നമ്മൾ വരുന്ന ദിവസം ഗീത 18-ാം അധ്യായം, പലരും ഈ കർമ്മം കർമ്മം കർമ്മം അവസാനം വരെ കർമ്മം ചെയ്യണം, അതാണ് ഗീത പറയുന്നത്. അതൊക്കെ അങ്ങേയറ്റത്തെ അബദ്ധമാണ്, അങ്ങേയറ്റത്തെ അബദ്ധം. ഒരിക്കലും കർമ്മം കൊണ്ട് ആരുടെയും ജീവിതം സഫലമാവില്ല. കർമ്മം കാമത്തിന്റെ ഫലമാണ്. അവിദ്യ കാമം കർമ്മം. അവിദ്യ, പരമസത്യം അനുഭവപ്പെടാതിരിക്കുക, അതാണ് അവിദ്യ. അവിദ്യയുടെ ഫലമായി കാമം, സുഖത്തിനു വേണ്ടി പല ആഗ്രഹങ്ങളും. ആഗ്രഹത്തിന്റെ ഫലമായി കർമ്മം, ഇതാണ് നിയമം. അവിദ്യ കാമം കർമ്മം. കാമം തീർന്നു, കർമ്മം തീർന്നു. അവിദ്യ തീർന്നു, കാമം തീർന്നു. കാമം തീർന്നു, കർമ്മം തീർന്നു. ഒരാൾക്ക് മരണവേളയിലെങ്കിലും ഇത് സംഭവിക്കുമോ? അവിദ്യ നിലനിൽക്കുന്നു, സത്യം അനുഭവപ്പെടുന്നില്ല. നിരവധി കാമങ്ങൾ മരണവേളയിലും, തൽക്കാല ശരീരം ഒരു കാമവും നിറവേറ്റാൻ ശക്തമല്ല. കാമം പണ്ടത്തേതിലും കൂടുതൽ. അപ്പോ മരിക്കേണ്ടിയും വരുന്നു, ശരീരം പോകുന്നു, തൽക്കാല ശരീരം. ഇനിയിപ്പോ എന്താ മാർഗം? തൽക്കാല കാമം നിറവേറ്റാനായി അതിനുചിതമായ മറ്റൊരു ശരീരം സ്വീകരിക്കുക. ഇതാണ് സംസാര ഗതി. മരണവേളയിൽ ഏതേത് രൂപങ്ങൾ ധ്യാനിച്ചിറങ്ങിപ്പോകുന്നോ അവശ്യം ആ രൂപങ്ങൾക്കനുസരണ കാമങ്ങൾക്കനുസരണമായ ഒരു ശരീരം അംഗീകരിച്ചേ പറ്റൂ. കൃഷ്ണൻ തീർത്തു പറയുന്നു, യം യം മാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അർജുന, ഏതേത് രൂപങ്ങളെ കാമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരാൾ മരണവേളയിൽ ചിത്തവുമായി ഇറങ്ങിപ്പോകുന്നത്? ചിത്തമാണ് കാമത്തിന്റെ സ്വരൂപം. ഇറങ്ങിപ്പോകുന്നത് തം തമേവൈതി കൗന്ദേയ, തീർച്ചയായിട്ടും തം തമേവ അതാത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. കൗന്ദേയ, എന്താ കാര്യം? സദാ തദ്ഭാവഭാവിത, ജീവിതത്തിൽ കൂടുതൽ സമയവും ആ ആഗ്രഹത്തെ തന്നെ ഭാവന ചെയ്തുറപ്പിച്ചതുകൊണ്ട്. അപ്പോ പൂർണ്ണമായും കാമവിമുക്തിയും ദുഃഖനിവൃത്തിയും ആഗ്രഹിക്കുന്ന ഒരാൾ നിരന്തരം ഏകവും ആനന്ദഘനവും അവരവരുടെ സ്വരൂപവുമായ ബ്രഹ്മത്തെ ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണ്. ബ്രഹ്മം ഉള്ളിലിരിക്കുന്നു, ഈശ്വരസ്വരൂപമായി. തമേവ ശരണം ഗച്ഛ സർവഭാവേന, ആ ഈശ്വരനെ സർവഭാവേന ശരണം ഗച്ഛ, കാണുന്നതൊക്കെ അത് തന്നെ എന്ന ഭാവത്തോടുകൂടി അർജുന ശരണം പ്രാപിക്കൂ. തത്പ്രസാദ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി. ഉള്ളിലിരിക്കുന്ന ആ ദേവൻ പ്രസന്നനായാൽ, ആത്മാവ് പ്രസന്നനായാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, പരമശാന്തി സ്ഥാനത്തെത്തിച്ചേരും. കർമ്മമയമായ ജീവിതത്തെക്കുറിച്ച് വാസിഷ്ഠം പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലാണ് ഈ ജീവിതം. മുത്തശ്ശി ഉറങ്ങാതെ കരഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിന് കുഞ്ഞു പറഞ്ഞു, കഥ കേൾക്കണം. കഥ പറയുകയാണ്, കുട്ടിയെ ഉറക്കാൻ വേണ്ടി കഥ പറയുന്നു. എന്താ കഥ? മുത്തശ്ശി കഥ തുടങ്ങി, മൂന്ന് രാജകുമാരന്മാർ ഒരു വഴിയാത്ര ധരിച്ചു. കുട്ടിക്ക് നല്ല സന്തോഷം തോന്നി. അതിൽ രണ്ട് രാജകുമാരന്മാർ ജനിച്ചിട്ടേ ഇല്ല, മൂന്നാമത്തെ രാജകുമാരൻ ഗർഭത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അവർ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആകാശമധ്യത്തിൽ ഒരു ഉദ്യാനം കണ്ടു. അവിടെ മൂന്ന് പൊയ്കകൾ കണ്ടു. ഒരു പൊയ്ക വറ്റി വരണ്ട് കിടക്കുകയാണ്, വേറെ രണ്ട് പൊയ്കകളിലും ഒരു തുള്ളി ജലം പോലും ഇല്ല. ഈ മൂന്ന് രാജകുമാരന്മാരും വറ്റുവരണ്ട് കിടക്കുന്ന പൊയ്കയിലിറങ്ങി കുളിച്ചു, ജലം കുടിച്ചു, നീന്തി തുടിച്ചു. എന്നിട്ട് മറ്റു പൊയ്കകളിൽ നിന്നും വെള്ളം പല ഉപയോഗങ്ങൾക്കും എടുത്തുപയോഗിച്ചു. എന്നിട്ടവർ വേണ്ട പാത്രങ്ങൾ ഒക്കെ സഞ്ചരിച്ച് വഴിയിൽ വെച്ച് തന്നെ ഭക്ഷണമുണ്ടാക്കി. പക്ഷേ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. കുഞ്ഞ് ഗംഭീരമായി മൂളി കേട്ടു കഥ. ഒടുവിൽ കുഞ്ഞുറങ്ങി അമ്മ കഥയും നിർത്തി. ഇതാണ് ഈ സംസാരത്തിലെന്ന് വസിഷ്ഠൻ പറയുന്നത്. എന്താ കഥ? കുഞ്ഞിന് ചോദിക്കാൻ അറിഞ്ഞൂടാ, ചോദ്യം ചോദിക്കാൻ അറിഞ്ഞൂടാ. ആദ്യമേ ചോദ്യം ചോദിച്ചെങ്കിൽ ഈ കഥ അപ്പോൾ അവസാനിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു, വളർത്തമ്മ, മൂന്ന് രാജകുമാരന്മാർ യാത്ര തിരിച്ചു, രണ്ടുപേരും ഉണ്ടായിട്ടേ ഇല്ല, മൂന്നാമത്തെ ആൾ ഗർഭത്തിലേ ഇല്ല. എന്നാ കുട്ടി ചോദിക്കണ്ടേ? അമ്മ, അതെങ്ങനെ? ഇല്ലാത്ത രാജകുമാരന്മാർ എങ്ങനെ യാത്ര തിരിച്ചു? ഗർഭത്തിലെ രാജകുമാരനില്ലെങ്കിൽ എന്തൊന്നാ അമ്മ ഈ പറയുന്നത്? ചോദിക്കാൻ കുട്ടിക്ക് അറിഞ്ഞൂടാ. കുട്ടിക്ക് നല്ല രസമായി തോന്നി ഈ കഥ. അവ ഉറങ്ങി അമ്മ കഥയിൽ നിർത്തി. ഭഗവൻ മായയുടെ അഘടിത ഘടനാപടീയസിയായ ഇല്ലാത്തതെന്തും ഉണ്ടെന്ന് തോന്നിക്കാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ ഉണ്ടെന്ന് തോന്നിക്കാൻ കരുത്തുള്ള ഭഗവൻ മായയുടെ, മായയാകുന്ന മുത്തശ്ശിയുടെ, ഉറങ്ങാൻ കിടക്കുന്ന കുട്ടികളായ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു മനോഹര കഥയാണ് ഈ പ്രപഞ്ചമെന്നാണ് വസിഷ്ഠൻ പറയുന്നത്. അല്ലെന്ന് ആരെങ്കിലും പോവുകയിട്ട് ഇവിടെ എനർജി ഉണ്ടായി, ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എനർജി ഉണ്ടായി, ഉടൻ ചോദിക്കണ്ടേ എനർജി എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? രണ്ടത്തി ഈ ചോദ്യങ്ങൾക്ക് രണ്ടിനും ഉത്തരം പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന് സാധിക്കുമോ? എനർജി എവിടെ സ്പന്ദിച്ചു, എന്തിന് സ്പന്ദിച്ചു, എപ്പോൾ സ്പന്ദിച്ചു, ദേശകാല നിമിത്തങ്ങളൊന്നും പറയാൻ സാധ്യമല്ല. കാരണം എനർജിയൊക്കെ സ്പന്ദിച്ച് ദേശകാലങ്ങളുടെ തോന്നലുടെ ഉണ്ടാക്കിയതിന് ശേഷം ആണ് ഈ ചോദ്യങ്ങളിൽ ചോദിക്കുന്നത്. അപ്പോ എനർജി എവിടെ സ്പന്ദിച്ചു? ആർക്കും നിശ്ചയമില്ല. ആ എനർജി ഫണ്ടമെന്റൽ എലമെന്റ്സ് ആയിട്ട് മാറി. എപ്പോ മാറി? കാണുന്നവരും ഞങ്ങൾ പറയുന്നു, ഇത്തരം ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളായ ശാസ്ത്രജ്ഞന്മാരോട് പലരോടും ചോദിച്ചേ. അവർ പറയുന്നു ഞങ്ങൾ കാണുന്നു, അത് പറയുന്നു, അല്ലാതെ ഈ ചോദ്യമൊന്നും ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ ഫണ്ടമെന്റൽ എലമെന്റ്സ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി മാറി. എന്തിനു മാറി? ഒരാവശ്യമില്ല, മാറിയിട്ടില്ല. വേദാന്തിയോട് ചോദിച്ചാലോ? മാറിയിട്ടില്ല, ഒരിക്കലും മാറാൻ സാധ്യമല്ല. എന്നാലും സ്പന്ദിക്കാൻ തന്നെ സാധ്യമല്ല. എവിടെ സ്പന്ദിക്കും? നിശ്ചലവും സർവവ്യാപിയുമായ ബോധത്തിൽ എനർജിക്ക് ഒരിക്കലും സ്പന്ദിക്കാൻ സാധ്യമല്ല. പിന്നെ പിന്നെ സാധ്യമല്ലെങ്കിൽ കാണുന്നതോ ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് കണ്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കണ്ടു, കാണുന്നതുകൊണ്ട് മാത്രം ഒരു വസ്തു ഉണ്ടെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം തികച്ചുമുള്ളതല്ലേ? ഗൗഡപാദാചാര്യർ ചോദിക്കുന്നു, സ്വപ്നവും ഈ ജാഗ്രതയും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കാണുമ്പോൾ സ്വപ്നം അത്യന്തം പരമാർത്ഥം. എല്ലാ അനുഭവങ്ങളും, ജാഗ്രതയിലുള്ള എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിലുണ്ടാകുന്നു, അത്യന്തം പരമാർത്ഥം. ദേശകാലങ്ങൾ ഉൾപ്പെടെ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു, പുറത്തുള്ള ദേശകാലങ്ങളല്ല. ഉറക്ക സ്വപ്നം കാണുന്ന വ്യക്തി നിശ്ചലനായി ഉറങ്ങിക്കിടക്കുന്നു. പുതിയ ഒരു സ്വപ്ന വ്യക്തി ഉണ്ടാവുക, ഭ്രമം, ആ ഭ്രമം പിന്നെ സ്വപ്നാനുഭവങ്ങൾ എന്ന ഭ്രമത്തെ മുഴുവൻ കാണുന്നു. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയല്ല സ്വപ്നം കാണുന്ന വ്യക്തി, പുതിയൊരു ഭ്രമവ്യക്തി രൂപം കൊള്ളുന്നു. ഈ ഉറക്കത്തിൽ അതെവിടുന്ന് രൂപം കൊണ്ടു? ഇതാണ് മായ, അത് രൂപം കൊണ്ടിട്ടില്ല. ആ സ്വപ്നദർശി രൂപം കൊണ്ടിട്ടേയില്ല. എങ്ങനെ അറിയാം? ഉണരുമ്പോ സ്പഷ്ടമല്ലേ? ഞാൻ സുഖം ഉറങ്ങിക്കിടന്നു, സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ ഞാൻ വേറൊരു പുരുഷനായി, എത്രയോ വർഷം ജീവിച്ച ഒരു പുരുഷനായി മാറുകയാണ്. അപ്പോ സ്വപ്നം കണ്ട ഞാനുമില്ല, സ്വപ്നത്തിൽ അനുഭവിച്ച ഒരു പദാർത്ഥവുമില്ല. ഇതെങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് തന്നെയാണ് പ്രപഞ്ചസൃഷ്ടിയുടെയും രഹസ്യം. പ്രപഞ്ചസൃഷ്ടിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കിത്തരാൻ ജഗദീശ്വരൻ ഉണ്ടാക്കുന്ന ഒരേർപ്പാടാണ് ഈ സ്വപ്നം. അപ്പൊ കാണുന്നതുകൊണ്ട് സത്യം, അത് ശരിയല്ല. കാണുന്നതുകൊണ്ടൊന്നും സത്യമാവാൻ സാധ്യമല്ല. കാണുന്നത് ഉണ്ടെന്ന് കരുതണമെങ്കിൽ എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി? ഒരു കാലത്തും ഈ ജഗത്തിനെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു ചിന്തകനും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദാന്തികൾ പറയുന്നത്, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണയിൽ. സ്വപ്നമായേ യഥാദൃഷ്ടേ, സ്വപ്നം അല്ലെങ്കിൽ ഒരു ഐന്ദ്രിയാലിയുടെ മാജിക്ക്, ഇതൊക്കെ എങ്ങനെ കാണപ്പെടുന്നുവോ, സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ. ഗന്ധർവനഗരം, ആകാശത്തൊരു നഗരം. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമണ്ഡലം, നമ്മുടെ കൊല്ലം നഗരം അല്ലെങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം, ഇതൊക്കെ എവിടെ? ആകാശത്തിലൊരു നഗരം. അല്ല, എവിടെയാണെന്ന് ആർക്കെങ്കിലും തീർത്തു പറയാൻ പറ്റുമോ? അതങ്ങനെ, അത് സൂര്യനിൽ നിന്നും ഇത്ര കിലോമീറ്റർ. സൂര്യനവിടെ അനന്തകോടി സൂര്യന്മാരുണ്ടെന്നാണ്. അപ്പോ അനന്തകോടി ഭൂമികളും ഉണ്ടാവണം. ഇതൊക്കെ എവിടെ നിൽക്കുന്നു? വെറും ബാഹ്യദൃഷ്ടിയിൽ നോക്കിയാൽ വെറും ശൂന്യാകാശത്തിൽ. ശൂന്യാകാശത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതാണ്, ഇതൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് കഥയില്ല. മോഹം കൊണ്ട്, ഈ ഭൗതിക തലത്തിലുള്ള എന്തൊക്കെയോ മോഹം കൊണ്ട് ആയിരമായിരം വർഷങ്ങളായി ചിന്തിച്ചനുഭവിച്ചുറപ്പിച്ചിട്ടുള്ള ഇത്തരം പ്രപഞ്ച സത്യങ്ങൾ ചിലരെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അതുകൊണ്ടെന്നാൽ ഉപനിഷത്ത് പറയുമ്പോൾ അവിദ്യയിൽ ഒന്നും പിടികിട്ടാതെ, എന്തിനു ജനിച്ചു ജീവിച്ചു എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതം അവസാനിക്കേണ്ടി വരുന്നു. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു മരണവേളയിൽ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? എന്തിനു ജനിച്ചു, എന്തിനു ജീവിച്ചു, എന്തെങ്കിലും പിടികിട്ടിയോ? ഒന്നുമില്ല. എല്ലാം വിട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടി വരുന്നു. ഇതാണ് അവിദ്യ ഉപാസിക്കുന്നതിന്റെ കൂരിരുട്ടിലേക്കുള്ള പതനം. വീണ്ടും അവിദ്യ ചക്രം തുടരുന്നു. ഇതാണ് സത്യത്തെ അന്വേഷിക്കാതെയുള്ള ജീവിതം. ഇതില്ല. ഇത് നല്ലോണം ഓർമ്മിക്കുക. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലോ സാർ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട, സത്യം അതാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നല്ല, സത്യം കണ്ട സകലരും. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, ആത്മോപദേശത്തിൽ മരണവുമില്ല, ഉറപ്പുമില്ല, വാഴും നരസുരരാജിയും ഇല്ല, നാമരൂപം. ആ നാമരൂപം പോലും മരുവിലമറുന്ന മരീചിനീരുപോലെ നിൽപ്പൊരു പൊരുളാണ്. വെറും കാനൽ ജലം, പൊരുളല്ല. ഇതോർത്തിടണം, ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുറക്കണം. വിവേകാനന്ദ സ്വാമി തന്റെ ശിഷ്യനെ വിളിച്ച് പറയുന്നു, ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച ആ ധീരനാണ് സാമൂഹ്യ പ്രവർത്തനം. ഒരു വിരോധവുമില്ല. ഏത് ലോകത്തെയാണ് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ഒടുവിൽ നന്നാക്കുന്നയാളിനും തൃപ്തിയില്ല, ആർക്കും തൃപ്തിയില്ല. ഞാൻ ഇടയ്ക്കൊരു ബാബ ഹാന്തെ കുഷ്ഠരോഗ നിവാരണം, അദ്ദേഹത്തിന്റെ ജീവിതവ്രതമാണ്, ഒരു സമ്മാനം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് 1 കോടി രൂപ മറ്റോണം. അദ്ദേഹം കിടന്നുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ വന്നത്. ഒടുവിൽ എണീറ്റ് സമ്മാനവും വാങ്ങിച്ചിട്ട് അല്പനേരം അദ്ദേഹം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. അതിരറ്റ ധർമ്മിഷ്ഠൻ, താൻ തനിക്ക് കിട്ടിയ 1 കോടി രൂപയും ആശ്രമത്തിന് കൊടുത്തു. അതിലൊന്നും ഒരു പൈസ പോലും തന്റെ ആവശ്യത്തിനെടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു പ്രസന്നതയുമില്ല. എന്താ കാര്യമെന്ന്? താൻ വയസ്സായി, മരിക്കാൻ പോകുന്നു, കുഷ്ഠരോഗികളിനെയും അനേകം. ഇതാണ് മനസ്സിന്റെ ബുദ്ധിമുട്ടിന് കാരണം. എനിക്ക് വാസ്തവത്തിൽ ഈ സത്യം അദ്ദേഹത്തിന് പിടികിട്ടിയില്ലല്ലോ എന്നൊരനുകമ്പ തോന്നി. എന്തുകൊണ്ടെന്നോ, കുഷ്ഠരോഗികളെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ നേരത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഞാനല്ലല്ലോ പറഞ്ഞത്, എം എം വാവി സ്മരൻഭാവം ത്യജത്യന്തേ കളയബരം തം തമേവൈതി കവിന്തേയ. ഇത്രയും ഗംഭീരമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആ മഹാത്മാവ് ചിലപ്പോ കുഷ്ഠരോഗിയായി ജനിക്കേണ്ടി വരും. കുഷ്ഠരോഗിയിലും ഈശ്വരനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത് മായാമയമായ ഒരു പ്രപഞ്ചം. എന്നെ തുടങ്ങിയത് ഒരു വിലയുമില്ല, ഇതിന് ഒരു വിലയും. ശ്രീശങ്കരൻ പറയുന്നു, പ്രൗഢാനുഭൂതി എന്ന കൃതി ഇവിടെ ഇരിപ്പുണ്ട്, വാങ്ങിച്ചു വായിച്ചു നോക്കുക. സത്താജിത് സുഖരൂപമേവ സതത്വം. ഇവിടെ ആനന്ദസ്വരൂപമായ ഒരു ബോധമേ നിലവിലുള്ളൂ. നാഹം പറയാൻ ഞാനില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇത് തന്നെ, പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചുവരും എന്ന് പറഞ്ഞ സ്വാമി ഒടുവിൽ ശിഷ്യനെ വിളിച്ച്, കുഞ്ഞെ, ഈ ശാസ്ത്രമൊന്നും നമ്മ സത്യം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ വെറും ആപേക്ഷിക സത്യങ്ങൾ. അവ പറയുന്നതൊക്കെ എന്താ സത്യം? ഞാനില്ല. ആദ്യം ഞാനില്ല എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഞാനില്ല, നീയില്ല, ഈ ദൈവത്തില്ല. ആറാം സ്വാമിയുടെ പ്രഭാഷണങ്ങളുടെ തർജ്ജമ 6 വാള്യം ഗുരുശിക്ഷ സംവാദം, അതിൽ 32 ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഒരു പരമാത്മതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനത് വ്യക്തമായി അനുഭവിക്കുന്നു. കുഞ്ഞെ, നിനക്കും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അനുഭവിക്കൂ. എന്നിട്ട് പറഞ്ഞു നടക്കൂ ഈ സത്യം. എത്ര പേര് കേൾക്കുന്നു എന്നൊന്നും നോക്കണ്ട. കേട്ടവർ കേൾക്കട്ടെ, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. ഇതാണ് വിവേകാനന്ദ സ്വാമി. ഇനി ശ്രീശങ്കരനോ, സത്വാജിത് സുഖരൂപമേ സതതം, ആ ആനന്ദഘനമായ ബ്രഹ്മമേ ഉള്ളൂ. നാഹം, കുഞ്ഞെ, ഞാനില്ല, ഞാനില്ല. നാഹം നവാത്വം, നീയില്ല. മൃഷ, ഹേ, ഉണ്ടെന്ന് തോന്നുന്നത് വെറുതെ തോന്നൽ, ബോധമേ ഉള്ളൂ. നീയും ബോധമാണ്, ഞാനും ബോധമാണ്. അമീബയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ബോധമാണ്. അതിക്കഴിഞ്ഞിവിടെ ഒന്നുമില്ല. സത്താജിത് സുഖരൂപം മാത്രം. നാഹം നവാത്വം മൃഷ, നേദം വാപി ജഗത്, ഈ ജഗത്തില്ല. പ്രദൃഷ്ടമഖിലം നാസ്തി, നീ എന്തെന്തൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ടിവിടെ കാണുന്നുവോ, നാസ്തി ഇതി ജാനീഹി ഭോ. കുഞ്ഞെ, നിനക്കല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇത് ശരിക്ക്, എപ്രോക്തം കരുണാവശ, നിന്നോടുള്ള കാരുണ്യം കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇതൊക്കെ പറയുമ്പോ ചൊല്ല ചോദിച്ചേക്കും, ആചാര്യസ്വാമി ഇല്ല, മറ്റേ കുട്ടിയില്ല, ശിഷ്യനില്ല, പിന്നെ എന്ത് കാരുണ്യം? അതെ, അത് ഈ ഭ്രമതലത്തിലെ ഭ്രമത്തിൽ നിൽക്കുന്നവരെ ആചാര്യസ്വാമിക്ക് ഭ്രമമൊന്നുമില്ല. പക്ഷേ ആ ഭ്രമത്തിൽ നിൽക്കുന്നവരെ ഭ്രമകാരുണ്യം ഉപയോഗിച്ച് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് യത്രോക്തം കരുണാവശത്വമയ തത് സത്യം ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യണം. ഏതത് സ്ഫുടം, ഇതത്യന്തം സ്ഫുടം, ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ച്, നിന്റെ ബുദ്ധിക്ക് അല്പമെങ്കിലും ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്ക്. ശ്രദ്ധസ്വാനഖ ശുദ്ധബുദ്ധി രസിച്ച് മാസ്തുതേ സംശയ, ഇക്കാര്യത്തിൽ സംശയിക്കരുത്. എന്താ കാര്യം? സംശയിച്ചാൽ നീ പരമ ദുഃഖത്തിൽ നിരാശയിൽ കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതെന്താ, ഒന്നും പിടികിട്ടിയില്ല, എന്തൊക്കെയോ ചെയ്തു. വിവേകാനന്ദ സ്വാമി പറയും പോലെ, ഗ്ലാഡ് ഐ വാസ് ബോൺ, ഗ്ലാഡ് ഐ ഡിഡ് ബിഗ് ബ്ലണ്ടേഴ്സ്, ചിക്കാഗോ പ്രസംഗം തുടങ്ങി ഒട്ടേറെ ബ്ലണ്ടേഴ്സ്, വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി. ഐ ആം ഗ്ലാഡ്, അതിലൊക്കെ എനിക്ക് സന്തോഷം. ഇപ്പൊ എനിക്ക് കാര്യം വ്യക്തമായി പിടികിട്ടി. ഓ, അപ്പോൾ ഇതൊന്നും ചെയ്യണ്ടേ സാർ? ചെയ്യാതിരിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. മായയുടെ പിടിയിൽപ്പെട്ട് എല്ലാവരും ഈ കോലാഹലങ്ങളൊക്കെ ചെയ്തേ തീരൂ. അവശപ്രകൃതേർ വശ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പിന്നെന്താ വേണ്ടത്? ഈ അവശതയിൽ ഒരു കേടും വരാത്ത ഒരു സത്യമുണ്ട്. ഈ അവശതയ്ക്ക് ആ സത്യവുമായി ഒരു ബന്ധവുമില്ല. ആ സത്യത്തെ കൂടെ കൂട്ടിച്ചേർക്കൂ, അല്ലാതെ ഇതൊന്നും ഇപ്പോൾ ഉപേക്ഷിക്കണ്ട. അഭിചേത് സുദുരാചാരോ ഭജതേമാവനന്യഭാക്, കൃഷ്ണൻ പറയുന്നു തൽക്കാലം നീ ദുരാചാരനായിക്കോളൂ, ഈ സത്യം കൂട്ടിച്ചേർക്കൂ. ദുരാചാരമെല്ലാം വിട്ടിട്ട് ഈ സത്യം കൂട്ടിച്ചേർക്കണമെന്നില്ല, കാരണം അതൊന്നും എളുപ്പമല്ല. കൂട്ടിച്ചേർക്കൂ സത്യം, ഇത് സയൻസ്, ശാസ്ത്ര സത്യം. ഏത് ദുരാചാരിക്കും തിയറി പിടികിട്ടും. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്ന് പഠിക്കാൻ ദുരാചാരമൊന്നും മാറ്റേണ്ട കാര്യമില്ല. മാറ്റേണ്ടെന്നൊന്നുമല്ല ഇതിനർത്ഥം. മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റൂ. ഒന്നും മാറ്റിയില്ലെങ്കിലും ഈ സത്യം കൂട്ടിച്ചേർക്കൂ. അഭിജയ് സുദുരാചാരോ ഭജതൈമാനന്യഭാ, ഇങ്ങനെ ഒരു സത്യമുണ്ട്, ഞാനതാണ് നീയതാണ്. അങ്ങനെ എന്നെ ഭജിക്കുമെങ്കിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി, അതിവേഗമായി സത്യനിഷ്ഠനായിത്തീരും. അയാളുടെ ദുരാചാരമെല്ലാം മാറി പരമശാന്തിയിൽ അയാൾ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് കൃഷ്ണൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒക്കെ ഈശ്വരമയമാണെന്ന് അനുഭവമില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. തൽക്കാലം അങ്ങോട്ട് പൂർണ്ണമായ ആനന്ദമോ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഋഷിമാർ ആചാര്യസ്വാമി പറയുന്നത് കൃത്രിമമായിട്ടെങ്കിലും സത്യം ഭാവന ചെയ്തു. കാരണം ഭാവന കൊണ്ട് ഇല്ലാത്ത നൂറ് നൂറ് കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അനുഭവിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യം ഭാവന ചെയ്താൽ കിട്ടാതിരിക്കുമോ? വെറും കൃത്രിമമായിട്ടെങ്കിലും ഞാൻ ബ്രഹ്മമാണ്, ബോധമാണ്, ആനന്ദമാണ്, എല്ലാവരും അതാണ്, ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമോ രാഗമോ ദ്വേഷമോ ഒന്നും വേണ്ട എന്നിങ്ങനെ ഭാവന ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കൂ. ഈ നിലയിൽ ഞാനില്ല നീയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, കർമ്മമില്ല. കർമ്മം ബ്രഹ്മത്തിൽ ഉണ്ടാകാനേ സാധ്യമല്ല. അങ്ങനെയുള്ള കർമ്മത്തിന് ഈ ബ്രഹ്മവുമായി എന്ത് ബന്ധമാണ് എന്നുവെച്ചാൽ വളരെ ശ്രദ്ധിക്കണേ. ഗീതയൊക്കെ 18 അധ്യായം പഠിച്ചു. കർമ്മയോഗം, കർമ്മയോഗം, അദ്ദേഹം കർമ്മയോഗിയാണ്, ഇദ്ദേഹം കർമ്മയോഗിയാണ് എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെ പിന്തുടരാത്ത കർമ്മം കർമ്മഭ്രാന്താണ് എന്നാണ് ഗീതയുടെ അഭിപ്രായം. സത്യത്തെ പിന്തുടരുമെങ്കിലോ എന്താ കൃഷ്ണൻ പറയുന്നത്? ആ സത്യം കർമ്മത്തെ എരിച്ച് ചാമ്പലാക്കും, അല്ലാതെ കർമ്മത്തെ ഇങ്ങനെ തുടരുകയല്ല. കൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണൻ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? യഥൈഥംസി സമിത്ഥോഗ്നിഹി ഭസ്മസാത്കുരു അർജുന, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ, എങ്ങനെയാണോ വിറകിനെ അഗ്നി എരിച്ചു ചാമ്പലാക്കുന്നത് അതുപോലെ ഞാൻ അഗ്നി സകല കർമ്മങ്ങളെയും എരിച്ച് ചാമ്പലാക്കും. അല്ലാതെ കർമ്മത്തെ വർദ്ധിപ്പിക്കുകയല്ല. ഗീത തന്നെയും എന്താ കർമ്മയോഗമൊന്നുമല്ല. കർമ്മയോഗം ശീലിക്കുന്ന ആളിന് നൈഷ്കർമ്മ്യ സിദ്ധി 18-ാം അധ്യായത്തിൽ തീർത്തു പറയുന്നു. ഭാഗവതം തീർത്തു പറയുന്നു നൈഷ്കർമ്മ്യ സിദ്ധി. നൈഷ്കർമ്മ്യം എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത അനുഭവത്തിന്റെ സിദ്ധി. ഇതൊക്കെ നമ്മൾ മറ്റന്നാൾ 18-ാം അധ്യായം ചർച്ച ചെയ്യുമ്പോൾ കുറെയൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഒന്ന് മനസ്സിലാക്കുക, കർമ്മം ഉടനെ ഒന്നും ഉപേക്ഷിക്കേണ്ട, അത് പറ്റില്ല. അതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്നു, ഉപേക്ഷിക്കാൻ പറ്റില്ല. അവശനായി കർമ്മം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഈ കർമ്മഭ്രമത്തിന്റെ ഒക്കെ പിന്നിൽ ഈ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത, ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത ആനന്ദഘനമായ ബോധം സ്ഥിതിച്ചിരുന്നു. ആ ബോധം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നു. പക്ഷെ എന്താ പൂർണ്ണമായ അനുഭവം വരാത്തത്? രാഗദ്വേഷങ്ങൾ, ഭേദചിന്തകൾ. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മാറ്റി ഈ ഞാനിനെ വേറെ ദൂരെങ്ങും പോണ്ട. അത്ര പോലും നമുക്ക് ഈ നമ്മോടൊരു കാരുണ്യമില്ലല്ലോ. ഞാനതാണ് ആശ്രയിക്കുന്നത്. ഈ ഭേദചിന്തകളും അങ്ങോട്ട് കോപതാപങ്ങളുമായി കിടന്ന് പിടയുകയല്ലേ. അവനവനോട് പോലും ഒരു കാരുണ്യമില്ലാത്ത ജനതതി എന്താ? അയ്യ, അതെന്താന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുന, മമ മായ ദുരത്യയ, എന്റെ ശക്തി തന്നെ മായ. ദൈവേ ഹേഷ ഗുണമയി മമ മായ ദുരത്യയ. അവളെ കടന്നു പോകാൻ പ്രയാസം. പക്ഷെ എളുപ്പം എങ്ങനെ? മാമേവയെ പ്രപദ്യന്തെ, എല്ലാം ഞാനാണെന്ന് ചിന്തിച്ച് ആരെന്നെ ശരണം പ്രാപിക്കുമോ? മായാ ഏതാം തരന്തിത്തെ. അക്കാര്യം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് കുറേശ്ശെങ്കിലും ഈശാവാസ്യമിതം സർവം ഈ വാക്യം ഉള്ളിൽ ഓർമ്മിച്ചോളുക. ഈശാവാസ്യമിതം സർവം എന്നുറപ്പിച്ചുറപ്പിച്ച് സാവധാനമെങ്കിലും ആ സത്യത്തോടടുക്കാൻ ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. ചതുശ്രുതി ഇവിടെ തീരുന്നു. നാളെയും മറ്റന്നാളും കാലത്തെ കഠോപനിഷത്ത് ഉണ്ടാവും. മറ്റന്നാൾ അവസാനം ഗീത 18-ാം അധ്യായത്തെക്കുറിച്ച് ഒരു പ്രഭാഷണവും ഉണ്ടാവും. ഈശ്വരബുദ്ധ്യ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു.
4: ഓം നമഃ ശിവായ. You are listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചത്തെ മിഥ്യയെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വേർതിരിവ്, ആ വേർതിരിവ് ഇല്ലാത്തതുകൊണ്ടാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അനാദി അനന്ത? ഇത് അനാദിയും അനന്തവും ആയതുകൊണ്ട് ഇത് സത്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സത്യമാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ സത്ത എന്താണ് എന്ന് മനസ്സിലാകുന്നു. പ്രപഞ്ചത്തിൽ വരുന്ന ആ സദ്ഭാവം അത് മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയൊരു തെറ്റിദ്ധാരണ വരും, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മവിദ്യാ പ്രതിപത്തി അർത്ഥം, ബ്രഹ്മവിദ്യാ പ്രതിപത്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആ ബോധത്തിന് വേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു. അസ്യതു അശ്വമേധ കർമ്മസംബന്ധിന വിജ്ഞാനസ്യ പ്രയോജനം പറയുന്നു. ഇവിടെ വിശേഷിച്ച് പറയുന്ന ഈ അശ്വമേധ കർമ്മസംബന്ധിയായ വിജ്ഞാനം, ഉപാസന, ഇത് അശ്വമേധം എന്ന് പറയുന്ന കർമ്മം വൈദിക കർമ്മത്തോട് ബന്ധമുള്ളതാണ്. ബന്ധം ഇത്രയേ ഉള്ളൂ, അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന അശ്വത്തെ സംബന്ധിച്ചാണ് ഇവിടുത്തെ ഉപാസന. അത്രയേ ഉള്ളൂ ബന്ധം. ആ വിജ്ഞാനം ഉപാസനയുടെ പ്രയോജനം എന്താണ്? ഏഷാം അശ്വമേധേ നാധികാരഹ, ആർക്കാണോ അശ്വമേധത്തിൽ അധികാരമില്ലാതിരിക്കുന്നത്. അശ്വമേധത്തിൽ അധികാരം അന്നത്തെ വൈദിക നിയമം അനുസരിച്ച് ത്രൈവർണ്ണികർക്ക് അധികാരം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ മൂന്ന് കൂട്ടർക്ക്.

അസ്മാദേ വിജ്ഞാനാദി ഉപാസന കൊണ്ട് തന്നെ തദ്ഫലപ്രാപ്തി, ആ ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ കിട്ടുന്നു. വിദ്യയാവാ കർമ്മണാവാ, ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതി തന്നെ പറയുന്നു, വിദ്യ കൊണ്ടുമാകാം കർമ്മം കൊണ്ടുമാകാം. വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, ഈ ഫലപ്രാപ്തി രണ്ടു തരത്തിലാണ്. ഹിരണ്യഗർഭപ്രാപ്തി പ്രാണോപാസനയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയുന്നു, തദ് ഹേ തദ് ലോകജിദേവ, ഈ പ്രാണോപാസന ലോകജിത് പരലോകത്ത് നൽകുന്നതാണ്, ഹിരണ്യഗർഭ ലോകത്ത് നൽകുന്നതാണ്. ഇങ്ങനെയെല്ലാം പറയുന്നു നിത്യവും ആദിശ്രുതിഭ്യ. അതുകൊണ്ട് ഇവിടെ അശ്വമേധ ഉപാസനയെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് വേണ്ടിയാണ് മുഖ്യമായും എന്നാണ് പറയുന്നത്. കർമ്മവിഷയത്വമേവ വിജ്ഞാനസ്ഥിതി ചെയ്ത്, പക്ഷെ ഇവിടെ പറഞ്ഞുള്ളതിന് മുമ്പും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭർതൃപ്രപഞ്ചനും മറ്റും. പക്ഷെ അവർ ആ ഭാഷയത്തിലുള്ള സിദ്ധാന്തങ്ങളായിരിക്കും ഇവിടെ കൂടുതലും ഭാഷകാരൻ പൂർവപക്ഷമായി എടുത്തിരിക്കുന്നത്. സാധാരണ വൈദികമായ ഉപാസനകൾക്കെല്ലാം ഒരു പ്രത്യേകതയുള്ള അതേതെങ്കിലും കർമ്മത്തോട് ചേർന്ന് ഒരു കർമ്മഭാഗമായി, കർമ്മം എന്ന് പറയുന്നത് കുറച്ച് ആയാസമുള്ള കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്ത് തീർക്കാൻ. അതിൻ്റെ ഇടയ്ക്കൊരു ഉപാസന എന്ന് പറയുന്ന ഒരു റെസ്റ്റാണ്, പ്രത്യേകിച്ച് പുറമേ ഒന്നും ചെയ്യണ്ട, വെറുതെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്താണ്. അതുപോലെ റെസ്റ്റിൻ്റെ റെസ്റ്റ് പോലെ അപ്പോൾ കർമ്മ ഉപാസന ഇടകലർന്നു വരും, ചെറുത്ത് തത്വജ്ഞാന ഉപാസന ഇടകലർന്നു വരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ഉപാസനയും ഇതൊരു സാങ്കേതികമായ ഒരു വാദമാണ്, കർമ്മ വിഷയം എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഉപാസന കർമ്മങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ചർച്ചയുണ്ട്, അത് കൃത്വർത്ഥമാണോ പൂർവമീമാംസ, അതോ അത് ഫലാർത്ഥമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരും. അപൂർവാർത്ഥമാണോ ഒരു മുഖ്യകർമ്മം, അതിൻ്റെ അംഗങ്ങളായിട്ട് പല കർമ്മങ്ങൾ, ദർശമാസയാകും അതിൻ്റെ അംഗങ്ങളായിട്ട് പ്രയാജാദികൾ, ഇങ്ങനെ വരുമ്പോൾ ഇത് കടത്തൂർത്ഥമാണോ അപൂർവാർത്ഥമാണോ, ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നിട്ട് അതിനൊക്കെ ഓരോ സിദ്ധാന്തങ്ങൾ മീമാംസകർ തീരുമാനിക്കും. അതുപോലെ ഒരു ഇതാണ് ഈ ഉപാസന, കർമ്മത്തിന് വേണ്ടിയാണോ അതോ ഫലത്തിന് വേണ്ടിയാണോ. കർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്വമേധ കർമ്മത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കണം, ഫലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ ഇത് അനുഷ്ഠിക്കാം. ഫലം അശ്വമേധത്തിൻ്റെ ഫലം തന്നെ രണ്ടി പ്രാജാപത്യപ്രാപ്തി. അതുകൊണ്ടിവിടെ ചോദിക്കുകയാണ്, കർമ്മവിഷയത്തിൻ്റെ വിജ്ഞാന സ്ഥിതി ചെയ്യുന്ന അല്ല ഈ അശ്വമേധേനെ യജതി ഏവൂച്ച ഏനം ഏവം ഏത ഇത് വികല്പശ്രുതേഹി. ശ്രുതി എന്നെ പറയുന്നു, ആരാണോ അശ്വമേധയാഗം ചെയ്യുന്നത് അവന് കിട്ടുന്ന ഫലം. യവൂച്ച ഏനം ഏവം വേദ, ആരാണോ ഇതിനെ ഉപാസിക്കുന്നത് അവന് വേറെ ഫലം. കർമ്മത്തിനും ഉപാസനയ്ക്കും പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഉപാസനയുടെ ഫലം വേറെയാണ്, ഇത് കർമ്മത്തിൻ്റെ ഭാഗമല്ല. ഇതെന്താ ഭാഷ്യകാരൻ ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഭാഷ്യകാരൻ എന്നെ വ്യാഖ്യാനിച്ചു? ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇത് എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു? അതിന് സമാനം പറയുന്നു, മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളും അത് കേവലം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഇതങ്ങനെയല്ല, കർമ്മം ഇവിടെ വിട്ടു കഴിഞ്ഞു, ശരിക്കും ഉപനിഷത്തിലേക്ക് വന്നില്ല. പക്ഷെ അതിന് മുമ്പ് സ്വതന്ത്രമായ ഒരു ഉപാസനയൊക്കെയുണ്ട്, അതുകൂടെ വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു. ബ്രഹ്മവിദ്യ അല്ല ഇത് എന്നിട്ടും വ്യാഖ്യാനിക്കുന്നു. വിദ്യാപ്രകടനിച്ച ആംനാനാദ്, ഇത് വിദ്യാപ്രകടനത്തിൽ ഉപനിഷത്തിൻ്റെ ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നു. കർമാന്തരേച്ച സമ്പാദന ദർശന, പിന്നെ വിജ്ഞാന തദ്ഫലപ്രാപ്തി അസ്തിത്യമുണ്യതേ പറയുന്നു. മറ്റ് കർമ്മങ്ങളിലും ഉപാസനകളെ കുറിച്ച് പറയുന്നു. അങ്ങനെയാണ് അശ്വമേധത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ചിത്യാഗ്നി വ്യാഖ്യാനത്തിൽ പറയുന്നു, അങ്ങനെ ഒരു കർമ്മം ആട ഉപാസന, അതിൻ്റെ ഫലം ഇതെല്ലാം മറ്റ് സ്ഥലത്തുണ്ട്, ഇവിടെ മാത്രമല്ല, ഇത് വേദം മുഴുവൻ നോക്കണം പറയുന്നു. വിജ്ഞാന തദ്ഫലപ്രാപ്തി അസ്തിത്യപഗമ്യത, അതുകൊണ്ട് മനസ്സിലാക്കുക ഉപാസനം കൊണ്ടും ഫലമുണ്ട്. സർവേശാന്ത കർമ്മണാം പരം കർമാശ്വമേത, എല്ലാ കർമ്മങ്ങളിലും മനസ്സ് ശ്രേഷ്ഠമായ ഉന്നതമായ കർമ്മമാണ് അശ്വമേധം. സമഷ്ടിവ്യഷ്ടി പ്രാപ്തി ഫലത്വ, സമഷ്ടിവ്യഷ്ടി പ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഹിരണ്യഗർഭാവം. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് സമഷ്ടി രൂപത്തിലും വ്യഷ്ടിരൂപത്തിലും ഇരിക്കുകയാണ്. വ്യഷ്ടിരൂപത്തിലെങ്ങനെ ഇരിക്കുന്ന ഹിരണ്യഗർഭലോകം അവിടെ ഒരു ഹിരണ്യഗർഭനായിരിക്കുന്നു. സമഷ്ടിയിലെങ്ങനെയാണ്? സർവസൂക്ഷ്മ താതാത്മ്യ ഭാവത്തിലിരിക്കുന്നു. യന്ത്രാരൂഢാനി മായ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭ്രാമയൻ സർവഭൂതാനി. ഇപ്പം സർവസൂക്ഷ്മങ്ങളോടും താതാത്മ്യത്തിയിരിക്കുന്നയാളും

0: ഹിരണ്യഗർഭനാണ്. ഇനി അവിടെ വേറെ ലോകമുണ്ട്, അവിടെ ഹിരണ്യഗർഭനായിരിക്കുന്നതാണ് ഹിരണ്യഗർഭനാണ്. രണ്ടുപേരുണ്ട്, ഒന്ന് സമഷ്ടി ഒന്ന് വഷ്ടി. ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നു, അതാണ് ഇതിന്റെ പ്രയോജനം. തസ്യചേഹ ബ്രഹ്മവിദ്യ പ്രാരംഭ അമ്നാനം സർവകർമ്മണ സംസാര വിഷയത്ത് പ്രദർശനാർത്ഥം. ആ ഇനി എന്തിന് താനത് വ്യാഖ്യാനിച്ചു? ഭാഷകാരൻ പറയുന്നു, പറഞ്ഞല്ലോ ഭാഷകാരൻ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? വൈദികന് വേണ്ടി. കർമ്മവും ഉപാസനയിലും ഒക്കെ മുഴുകി കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് ഇത് പറയുന്നത് എന്താണോ, തസ്യചേഹ ബ്രഹ്മവിദ്യ പ്രാരംഭേ ആമ്നാനം. ശ്രുതി എന്നെ എന്ത് ചെയ്യുന്നു, അടുത്ത ബ്രഹ്മവിദ്യ തുടങ്ങാൻ വേണം, അതിന്റെ മുമ്പിലായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താനും ഇതിനെ വ്യാഖ്യാനിക്കുന്നു. എന്തിന്? സർവകർമ്മണ സംസാര വിഷയത്വ പ്രദർശനാർത്ഥം. സർവകർമ്മങ്ങളും ഉപാസനകളും ആത്യന്തികമായി സംസാരത്തെ നേടിത്തന്നേ ഉള്ളൂ. സംസാര വിഷയത്വ പ്രദർശനാർത്ഥം, സംസാര ഫലമാണോ അത് കാണിക്കാൻ വേണ്ടി അതിനാണ് താൻ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വൈദികരിൽ തന്നെ കർമ്മങ്ങൾ വിടുന്നവർ കാണും, പക്ഷെ അവർ വീണ്ടും ഉപാസനയിൽ പോകും. അവരെയും ബോധിപ്പിക്കുന്നത് ഇതിൻ്റെയും ഫലം സംസാരമാണ്, ഇതിന് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ കർമ്മത്തെയും ഉപാസനയും രണ്ടും സംസാരമാകുന്ന ഫലത്തെ ഉണ്ടാകുന്നു, അതുകൊണ്ട് രണ്ടിൽ നിന്നും വിരക്തനാകണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചത്. തഥാ ചതസ്യതി ഫല ഫലം അശ്വനായ മൃത്യുഭാവം. ഇവിടെ പറയും, പ്രജാപതിക്ക് വിശപ്പുണ്ടായി, വിശപ്പുണ്ടാകും പ്രജാപതി അതിനെല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങി, ഹിംസയുണ്ടായി. ഇങ്ങനെയൊക്കെ പ്രജാപത്യ സ്ഥാനത്തിന് തന്നെ ഒരുപാട് ദോഷങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം സംസാര അന്തർഗതമാണ്. കർമ്മത്തിലും ഉപാസനയിലും രണ്ടിലും മുക്തിയെ കണ്ടെത്താൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നിത്യാന സംസാര വിഷയ ഫലത്തുമിതി ഇവിടെ പൂർവക്ഷി ചോദിക്കുന്നു. ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, എല്ലാ കർമ്മങ്ങളും സംസാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂർവക്ഷി ചോദിക്കുന്നു. നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലോ. നാ സംസാര വിഷയഫലത്വം, എന്നാൽ സംസാരഫലമൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടില്ല? വേദത്തിൽ പറഞ്ഞിട്ടില്ല. നാ സിദ്ധാന്ത നിഷേധിക്കുന്നു. നാ ഭാഷകാരന് ഒരു കർമ്മത്തെ അംഗീകരിക്കാൻ തയ്യാറാണ്. നിത്യമോ കാമ്യമോ നൈമിത്തികമോ ഏതായാലും ശരി, കർമ്മത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. സർവകർമ്മ ഫല ഉപസംഹാര ശ്രുതേഹി, അത് ശരിയല്ല. അടുത്ത് തന്നെ സർവകർമ്മ ഫലങ്ങളെയും കുറിച്ച് പറയുന്ന ശ്രുതിയിൽ എല്ലാം കർമ്മഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മോക്ഷത്തെക്കുറിച്ചല്ല. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെക്കുറിച്ച് ശ്രുതി പറയുന്നുണ്ട്. അവിടെയും എന്താണ് പറയുന്നത്? മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങേറ്റമെന്നാ ഹിരണ്യഗർഭപ്രാപ്തി വരെ വരും, അത് സംസാരാന്തർഗതമാണ്. പിന്നെ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണോ, നിത്യമായാലും ശരി നൈമിത്തികമായാലും ശരി കാമ്യമായാലും ശരി, കർമ്മത്തിൻ്റെ വിശേഷം എന്താണ്? സർവം ഹി പത്നി സംബദ്ധം കർമ്മ. സർവവും ഗൃഹസ്ഥനാണ് കർമ്മങ്ങൾ, ഗൃഹസ്ഥനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. നിത്യാഗ്നിഹോത്രം ആര് ചെയ്യുന്നു? ഗൃഹസ്ഥൻ ചെയ്യുന്നു. പത്നി സംബന്ധമായിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, ഗർഹസ്ഥ്യത്തിലാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ശങ്കരാചാര്യർക്ക് എന്താ വേണ്ടത്? സന്യാസം. ജായാമേസ്യാദാവാൻ വൈ കാമഹ ഇതി നിസർഗദേവ സർവകർമ്മണാം കാമ്യത്വം ദർശയിത്വ പറയുന്നു. ബ്രഹ്മചാരി ഗുരുകുലത്തിൽ പോയി അവിടെ ഉപനയനം ചെയ്തു, ഉപാധ്യായനിൽ നിന്ന് വേദം എല്ലാം ഗ്രഹിച്ച് സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ജയാമേസ്യാദ്, എനിക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ചെയ്യണം, എനിക്ക് ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തെ സ്വീകരിക്കണം. കാരണം ആ കർമ്മങ്ങൾക്ക് പത്നി സമേതനായാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയെല്ലാം അവൻ ചിന്തിക്കുന്നു. ഏതാവാൻ വൈ കാമഹ ഇതി നിസർഗദേവ സർവകർമ്മണ കാമ്യത്വം ദർശിക്കുക. അതുകൊണ്ട് സർവകർമ്മങ്ങളിലും കാമ്യങ്ങളാണ്. പുത്ര കർമ്മ അപരവിദ്യാന ചായം ലോക പിതൃലോക ദേവലോക ഇതി ഫലം ദർശിത്വ ഇഹലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ, പരലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ അതാണ് അയം ലോക പുത്രാദികൾ. അതൊക്കെ ഇവിടെ പിതൃലോകം ദേവലോകം ത്രി അന്നാത്മകഥാംശ അന്തേവ് ഇതൊക്കെ ഇനി വരുന്ന ഭാഗങ്ങളാണ്. ഉദാഹരണത്തിൽ അവിടെ ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ത്രയം ഇതം നാമരൂപകർമ്മ, എല്ലാം ഈ നാമരൂപകർമ്മങ്ങളിൽ അന്തർഭവിക്കുന്നതാണ്. ഇതി സ്വകർമ്മണം ഫലം വ്യാകൃതം സംസാരയുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സർവകർമ്മണാം ഫലം, സർവകർമ്മങ്ങളുടെയും ഫലം എന്ന് പറയുന്നത് ഈ വ്യാകൃതമായ സംസാരമാണ്. അവ്യാകൃതത്തിൽ നിന്നും വ്യാകൃതമായിരിക്കുന്ന ഈ സംസാരമാണ് കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതമേവത്രയും പ്രാഗുത്പത്തേഹി തർഹി അവ്യാകൃതമാസി, ഇതെല്ലാം ഉത്പത്തിക്കുന്നു അവ്യാകൃതമായിരുന്നു, ഇതൊന്നും സുഷുപ്തിയിലില്ലല്ലോ. തദൈവ പിന്നെ സർവപ്രാണി കർമ്മവശാ വ്യാക്രിയതേ ബീജാദേവ വൃക്ഷ അത് പറയുന്നു. ഇത് തന്നെ എങ്ങനെയാണ് ഒരു ബീജത്തിൽ നിന്ന് വൃക്ഷം പ്രകടമായി വരുന്ന, അതുപോലെ അതാത് പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് ഈ സംസാരം പ്രകടമായി വരുന്നു. സ്വയം വ്യാകൃത അവ്യാകൃതരൂപ സംസാരോ അവിദ്യാവിശേഷ, വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ സംസാരം, ഇത് ചിലപ്പോൾ വിലയിച്ചിരിക്കുന്നു, ചിലപ്പോൾ ഇത് പ്രകടമാകും, ചിലപ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്നു, ചിലപ്പോൾ ഉണരുന്നു. ഇത് അവസാനിക്കുന്നില്ലല്ലോ, അവസാനിക്കുന്നതുകൊണ്ട് ഇത് രണ്ട് സംസാരം തന്നെ. ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഇത് രണ്ടും സംസാരം തന്നെ, ഉറക്കവും സംസാരം തന്നെ, ഉണർവും സംസാരം തന്നെ. കാരണം ഉറക്കത്തിൽ പരമാത്മപ്രാപ്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ തനിക്കതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. ഉണർന്ന് വരുമ്പോൾ താൻ വീണ്ടും ജീവാത്മാവ് തന്നെ, വീണ്ടും താൻ സംസാരിയാണ്. അപ്പോൾ ഉറങ്ങിയിട്ട് എന്താ കാര്യം? അത് പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പരമാത്മാവ് ഇപ്പോഴും അതാണ്, ഉണർന്നിരിക്കുമ്പോഴും അത് തന്നെ, അതിന് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പരമാർത്ഥത്തിൽ എന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദം ഈ ജാഗ്രതത്തിനുമില്ല, സുഷുപ്തിയിലുമില്ല, ഒരിടത്തുമില്ല. പക്ഷേ സംസാരം ഇങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിൽ തുടരുന്നു. അതിന് മറും വരുന്നെന്ന് പറയുന്ന വിദ്യ അതുണ്ടാവുന്നില്ല. സ്വയം വ്യാകൃത അവ്യാകൃത രൂപ സംസാരം അവിദ്യാവശ്യ ക്രിയാകാരക ഫലാത്മക, അത് ഈ വ്യാകൃത രൂപത്തിൽ വരുമ്പോൾ ക്രിയാകാരകം ഫലം ഈ രൂപത്തിലാകുന്നു. തയാ ആത്മരൂപത്തേന അധ്യാപരൂപത്തേന വിദ്യയേവ മൂർത്താമൂർത്ത തദ്വാസനാത്മകോ അവിദ്യയേവ. ഇതെന്താണ്? അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്ന ഈ സംസാരം, അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്നത്. ആത്മരൂപത്വന അധ്യാരോപിത എന്ന് പറയുന്നു. ക്രിയാകാര ഫലാത്മകതയാ ആത്മരൂപത്വന അധ്യാരോപിത, തന്നിൽ തന്നെ ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ അനാദി അനന്തമായിരിക്കുന്ന സൃഷ്ടി ആത്മാവിൽ ആരോപിതമാണ്, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഇതും ചിലർ തെറ്റിദ്ധരിക്കും ഇവിടെ. അനാദി അനന്തമായിരിക്കുന്ന ഈ സൃഷ്ടി എന്തായാലും താൻ സൃഷ്ടിച്ചാലല്ലോ, തനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സാപ്യചിന്ത്യരചനാരൂപസ്യ ബ്രഹ്മസൂത്രം നമ്മൾ ചർച്ച ചെയ്തു. മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ വയ്യാത്ത ഈ സൃഷ്ടിയെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പം ഈശ്വരൻ സൃഷ്ടിച്ചാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതിന് എന്ത് ചെയ്യുന്നു? അധ്യാരോപിതമായി, തന്നിൽ അധ്യാരോപിതമായി ഈ ജീവൻ, താൻ ഈ സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരുന്നവൻ ഇതിനോടങ്ങ് താതാമ്യപ്പെട്ടു അവൻ്റെ അറിവുകൊണ്ട്. അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ച സത്യമായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ താൻ താതാന്യപ്പെട്ടേയുള്ളൂ, അത്രേ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. ഉള്ള സൃഷ്ടി സത്യമാണ്, അതിലുള്ള ജീവന്റെ താതാത്മ്യമാണ് മിഥ്യ എന്നെല്ലാം പറയുന്നു, അങ്ങനെയും ധരിക്കുന്നു. അവിദ്യ കൊണ്ട് താതാത്മ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് താൻ അതാണ്, അതെല്ലാം തൻ്റെതാണ് എന്നിങ്ങനെ കരുതി. ഇവിടെ മാത്രമേ മിഥ്യാത്വമുള്ളൂ, പ്രപഞ്ച സത്യമാണ്, ഭ്രമം തന്നിൽ വന്നേ ഉള്ളൂ, അതുകൊണ്ട് വസ്തുവിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല എന്നങ്ങനെ അവർ പറയും. രജ്ജുവിന് സർപ്പമാണെന്ന് തനിക്ക് തോന്നി, അതുകൊണ്ട് രജ്ജുവിന് മാറ്റം വല്ലതും ഉണ്ട ഒന്നും. ഈ പ്രപഞ്ചം താനാണെന്നും തൻ്റേതാണെന്ന് തോന്നി, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്താ മാറ്റം? പ്രപഞ്ചം അങ്ങനെ തന്നെ. അപ്പം ആ താതാത്മ്യം വിട്ടാൽ മതി, പ്രപഞ്ചം സത്യമായിരിക്കും, അത് നിലനിൽക്കും, അത് മിഥ്യയാകത്തില്ല. അതുകൊണ്ടാണ് അതിന് അനാദി അനന്തം എന്ന് പറഞ്ഞത് എന്നെല്ലാം പറയും. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ തത്വം മനസ്സിലാക്കത്തുണ്ടാണ്. പ്രപഞ്ചം സത്താണെന്ന് പറയുന്നത് അദ്വൈതത്തിനെതിരല്ല. പ്രപഞ്ചത്തിലൂടെ താൻ താതാന്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നു അദ്വൈതം തന്നെ. പക്ഷേ അവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണ്? അതാണ് മുഖ്യം. അത് നമ്മളീ കരുതുന്നത് പോലെ പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്നത് പോലെ അത് പ്രപഞ്ചത്തിൻ്റെതാണോ, പ്രപഞ്ചത്തിന് സ്വതന്ത്രമായി കിട്ടിയ ഒരു സത്തയാണോ, അവിടെ മാത്രമേ അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രപഞ്ച സത്തെന്ന് പറയുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ആ സത്ത? ഈ ആത്മസ്വരൂപത്തെ വിട്ട് പ്രപഞ്ചത്തിന് സ്വന്തമായി പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒന്നാണോ അത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്വൈതമായി, താൻ സത്താണ്, പ്രപഞ്ചവും സത്താണ്. ഇപ്പൊ ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം സംഭവിച്ചത്. ആ ഈശ്വരൻ എന്താണ്? അത് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവിനാൽ സൃഷ്ടമാണ്. ഇപ്പൊ ജീവനോ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യം. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയിൽ അനുപ്രവേശിച്ച ജീവനായി ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഭേദമില്ല, രണ്ടുമൊന്ന് തന്നെ. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് ഈ ഉപാധി പ്രവേശിച്ചത് കൊണ്ട് അത് അല്പജ്ഞനായിപ്പോയിന്നേ ഉള്ളൂ, അത് അജ്ഞനായിന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചസത്ത, പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന സത്ത, ആ സൃഷ്ടികർത്താവിൻ്റെ തന്നെയാണ് സത്ത, അന്യമായൊരു സത്തയില്ല. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ പ്രപഞ്ചം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള സംശയത്തിന് പരിഹാരമാണ്. എന്തുകൊണ്ട് സത്യം എന്ന് പറയുന്നു, എന്തുകൊണ്ട് മിഥ്യയെന്ന് പറയുന്നു? അപ്പോൾ ഇത് ഈശ്വര സൃഷ്ടമാണ്, അനാദിയാണ്, അനന്തമാണ്. പക്ഷേ അത് ആ സൃഷ്ടികർത്താവിൽ നിന്നും അന്യമല്ല. ജീവനത് മനസ്സിലാക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ആ തത്വത്തെ ജീവൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്തയിൽ നിന്ന് പ്രപഞ്ചം അന്നമല്ല, അന്യമല്ല. ഒരാൾ പറയുന്നു പ്രപഞ്ചം അന്യമാണ്, സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിദ്യ അധ്യാരോപിത, അത് അവിദ്യ കൊണ്ട് ആരോപിക്കുന്നതാണ്, അങ്ങനെ കൽപ്പിക്കുന്നതാണ്. അനന്യമായിരിക്കുന്നതിന് അന്യമെന്ന് കൽപ്പിക്കുന്നു, ഇതാണ് അവിദ്യ. ജീവൻ കൽപ്പിക്കുന്നു, ശരീരത്ത് പറയും ഇതെല്ലാം താൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് പറയും. അദ്വൈതം ഒരു ഈശ്വരനുമില്ല, ഇതെല്ലാം സൃഷ്ടിച്ച് താൻ തന്നെ. അങ്ങനെ പറയുന്നിടത്തും തെറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ നിഷേധിച്ചിട്ടും ഇതിൻ്റെ ആധാരമായിരിക്കുന്ന ആ തത്വത്തെ മാത്രം എടുക്കുകയാണ്. അവിടെ താൻ എന്ന് പറഞ്ഞാൽ ആ തത്വത്തെ പറയുകയാണ്. അപ്പോൾ ആ തത്വത്തിൽ പ്രതീതമായതാണ് ഇതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. താൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെയായി മനസ്സിലാകും. ചിലടത്ത് പറയാൻ അങ്ങനെയല്ല, ഒരു ഈശ്വരനാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? ഇവിടെ താനെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ തത്വമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല, തന്നെ ജീവഭാവത്തിലേക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു. പരിച്ഛിന്നനായിരിക്കുന്ന, അല്പജ്ഞനായിരിക്കുന്ന ജീവഭാവത്തിന് എനിക്ക് എന്നെ ഗ്രഹിക്കാൻ പറ്റുന്നു. എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് പറയുന്നത് എന്താണത്? പരമാത്മാവാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. ഇത് രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരി, ഒരു തത്വത്തിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തത്വം അവിദ്യ നിർമുക്തമായി ഇരിക്കുന്നു, അവിദ്യ ബദ്ധമായി ഇരിക്കും. അവിദ്യ ബദ്ധമായിരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് എന്ത്? അവിദ്യ ഏവ ആരോപിത, അവിദ്യ കൊണ്ട് ആരോപിച്ചതാണ്. മൂർത്താമൂർത്ത തദ്വാസനാത്മകോ, മൂർത്താമൂർത്ത രൂപത്തിൽ അതിൻ്റെ വാസനാരൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ സംസ്കാര രൂപത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതോ വിലക്ഷണവും നാമരൂപ കർമ്മ അകർമ്മവും അദ്യവും നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വഭാവോപി, അതിരുന്ന വിലക്ഷണമാണ്. ആ നാമരൂപ കർമാത്മകവും നാമരൂപ കർമ്മങ്ങളൊന്നുമില്ലാത്ത അദ്വൈതമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായിരിക്കുന്ന അതാണ് പരമാർത്ഥം. സ്വസ്വരൂപം അങ്ങനെയാണെങ്കിലും ക്രിയാകാരക ഫല ഭേദാദി വിപരീയണ, ക്രിയാകാരക ഫല ഭേദാദി വിപരീത ബുദ്ധി കൊണ്ട് വിപരീത രീതിയിൽ അനുഭവപ്പെടുന്നു. ഞാൻ കർത്താവാണ്, ഞാൻ ഭുക്തവാണ്, ഈ രീതി ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ സൃഷ്ടിച്ചവനാണ്, ഞാൻ സൃഷ്ടിച്ചവനല്ല, ഈ തരത്തിൽ പലതരത്തിൽ ഇത് സത്യമാണ്, ഈ തരത്തിലെല്ലാം ഉപഭാസതി പ്രകാശിക്കുന്നു. അതോ അസ്മാ ക്രിയാകാരക ഫലഭേദസ്വരൂപാത് ഏതാവത് ഇതം ഇതി സാധ്യസാധന രൂപാത് വിരക്തസ്യ കാമാതി ദോഷ കർമ്മ ബീജഭൂത അവിദ്യാനിവൃത്തി രജ്വാമിവ സർപ്പവിജ്ഞാനായ ബ്രഹ്മവിദ്യ ആരംഭിതയെ. അതുകൊണ്ട് ഇവിടെ ഇനി അടുത്ത് ബ്രഹ്മവിദ്യ തുടങ്ങുന്നു. എന്തിനു വേണ്ടി? അസ്മാത് ക്രിയാകാരക ഫലഭേദ രൂപ, ഈ ക്രിയാകാരക ഫലരേഖ ഈ സംസാരത്തിൽ നിന്ന് ഏതാവത് ഇതമിതി സാധ്യസാധന രൂപ, സാധ്യസാധന രൂപത്തിലുള്ള സംസാരത്തിൽ നിന്ന് ഇതം ഈ ജഗത്ത് ഇതനർത്ഥ സ്വരൂപമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് ഏതാവത് ഇത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഈ പ്രപഞ്ചം ഇത്രയേ ഉള്ളൂ, ഇതിലെ സുഖഭോഗങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതിൽ നിന്ന് നേടാൻ ഇത്രയേ ഉള്ളൂ, ഏതാവത് ഇതം എന്നുള്ള ബോധം വരുമ്പോൾ അലംഭാവം വരുമ്പോൾ ഇത് മതി, ഇതിൽ തൃപ്തനാകുമ്പോൾ സർവവും നരവും ഒക്കെ മതിയായി. ഇത് ഈ സാധ്യസാധന രൂപാതിവിരക്തസ്യ, സാധ്യസാധന രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തനാകുന്നവന് കാമാതി ദോഷ കർമ്മ ബീജഭൂത അവിദ്യ എന്നിവിടുത്തെ കാമാതി ദോഷങ്ങൾ, അതാണ് കർമ്മത്തിന് ബീജഭൂതമായിരിക്കുന്നത്, അതിനും കാരണമായിരിക്കുന്നു അവിദ്യ. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന അവിദ്യ എന്ന് പറയാം. ആ അവിദ്യ നിവൃത്തിക്ക് വേണ്ടി രജ്ജുവാമിക സർപ്പവിജ്ഞാന അപനയനായ രജ്ജുവിൻ്റെ സർപ്പവിജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് പോലെ രജ്ജുവിൻ്റെ യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ മുമ്പ് കണ്ട സർപ്പ രജ്ജു തന്നെ എന്ന് ബോധ്യപ്പെടും. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ മുമ്പ് അന്യമായി സ്വതന്ത്രമായി സത്ത ആയി കണ്ടുകൊണ്ടിരുന്ന ഈ പ്രപഞ്ചം എങ്ങനെയാണോ സർപ്പ രജ്ജു തന്നെയാകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം അത് ആ സത്ത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു, സത്യത്തിൽ നിന്ന് അന്യമല്ലാന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയാണ് ബ്രഹ്മവിദ്യ ആരംഭിച്ചതേ. ഇവിടെ ബ്രഹ്മവിദ്യ ഉഷാവ അശ്വസ്യ എന്ന് പറയുന്ന ഈ മന്ത്രത്തിന് ശേഷം ആരംഭിക്കുന്നത്, ഉപാസന കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മവിദ്യ അതിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത്.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.

ഹം ദേവയജ്ഞാമിഥുനാഥോജാസം കർമ്മ കരുണ പരിക്രിയാസകം ധനയം ധൃതവം തൻ പുരാജ.

ഭയാമിളയം ഭഷ്മ ഭൂമൈന്ദ്രീമാതമന്ത്രാവേതമഹം ഹൃദയാതം മയാ പ്രജാസമഹം രാജ